നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരീ സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. നിയോ ലി 10 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, 10 ഇയേഴ്സ് ഓഫ് എക്സലൻസ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേക്കിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മേരോം ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജ്. യാത്രകൾക്കായി മേരോം ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് ആർ ജെ അമൃത കാർത്തിക. നമുക്കറിയാം, ഇനി നമ്മുടെയൊക്കെ ജീവിതം എത്ര തിരക്കായാലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒന്ന് പതുക്കെ നടക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നടക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ദിവസമാണ് ഇന്ന്. എന്ത് കാര്യങ്ങൾക്കും ഒരു ഒന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് വിശ്രമിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ദിവസം. എല്ലാ തിരക്കുകളും കുറച്ചു നേരം ഒന്ന് മാറ്റിവെച്ച് സന്തോഷത്തിന് ഇന്ന് കുറച്ചുകൂടി നമ്മൾ സമയം കണ്ടെത്തുന്ന ഒരു ദിവസമാണെന്നും നമുക്ക് പറയാം, അല്ലേ? അതായത് ഒരു പുതിയ ഞായറാഴ്ച. ആ ഞായറാഴ്ചയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ആറ് ദിവസത്തെ തിരക്കുകൾക്ക് ശേഷം ഒന്ന് മനസ്സിനെയും ശരീരത്തെയൊക്കെ ഒന്ന് റീചാർജ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസം, അല്ലേ? നമ്മൾ പലരും യാത്രയൊക്കെ പോകാനും അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം ചിലർ സമയം ചെലവിടുന്നതും ചിലർ ഒന്നും ചെയ്യാതെ ഒന്ന് വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസവും ഒക്കെയാണിന്ന്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും ഏറ്റവും സന്തോഷം നിറഞ്ഞ, നിങ്ങൾക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ജൂലൈ 5, പുതിയൊരു മാസം തുടങ്ങി 5-ാമത്തെ ദിവസമായി. നമുക്കറിയാം, ഓരോ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകൾ കാണും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജൂലൈ 5 ചരിത്രപരമായി ഇന്ത്യക്കും ലോകത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതായത് 1968 സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യത്തെ അന്തർവാഹിനി രാജ്യത്തെത്തിയതും 1954 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി സ്ഥാപിതമായതും ഈയൊരു ദിവസമാണ് എന്നുള്ളത് ചരിത്രത്തിൽ പറയുന്നു. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ജൂലൈ 5 ബഷീർ ദിനമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ 1994 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കും മലയാള സാഹിത്യത്തിന് നൽകിയ അതുല്യ സംഭാവനകൾക്കും ആദരസൂചകമായാണ് എല്ലാ വർഷവും ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. അങ്ങനെ ഇത്രയും പ്രത്യേകതകളാണ് ഈ ഒരു ജൂലൈ 5 ഉള്ളത്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്കും ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ നല്ല നല്ല മെസ്സേജുകളും നല്ല വിഷസും നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഏതായാലും ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണ്, എന്താണ് ആശംസ എന്നുള്ളത്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ചക്രകുട്ടി.
0: ആഹാ, സിന്ധു ചേച്ചി. ഗുഡ് മോർണിംഗ് സിന്ധു ചേച്ചി, പറയൂ. ഇന്നത്തെ ആശംസ കേക്കട്ടെ, എന്താണ്?
1: ഇന്നത്തെ ആശംസ നമ്മുടെ ജലറാണിയായ ശിവചേച്ചിയുടെ മകൻ അപ്പൂസിനെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും മക നേരുന്നു. പിന്നെ മോനെ ഒത്തിരി ഒത്തിരി കാലം സന്തോഷമായിട്ട് പഠിച്ചു മിടുക്കനായിട്ട് വളർന്ന് നല്ല കുട്ടിയായിട്ട് വരട്ടെ എന്ന് തൃക്കവീരപ്പനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്റെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും
0: ഓക്കെ സിന്ധു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ ശീപ ചേച്ചിയുടെ മകൻ അപ്പൂസ്, അല്ലേ?
1: ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനം.
0: ഓക്കെ, അപ്പൊ അപ്പൂസിന് എല്ലാവിധ

0: ആശംസകളും
1: പ്രാർത്ഥനകളും
0: നേരുകയാണ്.
1: മോന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ ചേച്ചി, ഓ ശരി ശരി. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം സിന്ധു ചേച്ചിക്കും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഓക്കെ ചേച്ചി, ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ സിന്ധു ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. നമ്മുടെ ഷീബ ചേച്ചിയുടെ മകൻ അപ്പൂസിന്റെ ബർത്ത്ഡേ ആണ്, അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആശംസകളൊക്കെ ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം പുതിയൊരു ഈയൊരു ഫിഫ ഈ ഒരു വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്, ഗോൾ വലയത്തിനപ്പുറം എന്ന പ്രോഗ്രാം. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും 10 മണിക്കും, രാവിലെ 10 മണിക്കും, അതുപോലെ അതിൻ്റെ റിപ്പീറ്റ് രാത്രി 8:30 അപ്പോൾ ഇനിയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഗോൾ വലയത്തിനപ്പുറം എന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്നും ഒരു ചോദ്യം ദാ തിങ്കളാഴ്ച അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് നാളെ നിങ്ങളിലേക്ക് വരികയാണ്. അതിൽ നിന്നുമുള്ള ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം അയക്കുകയാണെങ്കിൽ, ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും ഒരു വിജയിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് നമ്മുടെ പുളിമൂട്ടിൽ സിൽക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ അത് നേടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അതുകൊണ്ട് ആ പരിപാടി പ്രത്യേകം കേൾക്കുക, മറക്കണ്ട. ഇന്ന് രാവിലെ 10 മണിക്കും, അതുപോലെ ഇനി 10 മണിക്ക് കേൾക്കാൻ സാധിക്കാത്തവർക്ക് കൃത്യം 8:30, ഇന്ന് രാത്രി 8:30 ഉണ്ടാവും. ആ ഒരു 8:30 രാവിലെ കേട്ടവർക്ക് ഒന്നും കൂടി അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 8:30 കേൾക്കാം. ഓക്കെ, അപ്പൊ നാളെയാണ് അതിൽ നിന്നുമുള്ള ഒരു ചോദ്യം നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്. സുറുമി, അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ? ആണോ? പക്ഷെ ഞാൻ ആദ്യമായി കേൾക്കുന്നു. ഓക്കെ, സന്തോഷം. അപ്പൊ പറയൂ ചേച്ചി, ഇന്നത്തെ ആശംസ ആർക്കാണ്?
1: ഇന്ന് എന്റെ ആങ്ങള അപ്പുകുട്ടന്റെ ബർത്ത്ഡേ ആണ്.
0: ഓക്കെ,
1: അപ്പൊ അവന് വേണ്ടിട്ട് ഒരു വിഷ്, ഞാൻ ശിവന്റെ മോളാണ്.
0: ഓ ശരി. ഓക്കെ സുറുമി ചേച്ചി, വളരെ സന്തോഷം വിളിച്ചതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും. അപ്പോ ഇവിടെ തുടക്കം തന്നെ നമുക്ക് ആശംസകളൊക്കെ വന്നു തുടങ്ങി അപ്പൂസിനുള്ള. അപ്പോ ഓക്കെ, അപ്പോ ദിയയുടെയും ഡിയോന്റെയും മദറാണ് അല്ലേ, അപ്പൊ ഇവിടുത്തെ താരങ്ങളാണ്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. അപ്പൊ ബർത്ത്ഡേ ഒക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഒരുപാട് സന്തോഷം കേട്ടോ. അതുപോലെ സുനുമി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദിയയും ഡിയോണയും അന്വേഷിച്ചായിട്ട് പറയണം. ഓക്കെ, ശരി. ഓക്കെ സുറുമി ചേച്ചി, അപ്പൊ നമ്മുടെ ഷീബ ചേച്ചിയുടെ മകളാണ്. അപ്പോ മകൾ ആങ്ങളയ്ക്കുള്ള ബ്രദറിനുള്ള ആശംസകളുമായിട്ടാണ് ഇതാ എത്തിയത് കേട്ടോ. അപ്പൊ ഇതുപോലെ ആശംസകളൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം അറിയിക്കാം. ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ വിളിക്കുന്ന നമ്പർ 0469 27303333, 0469 27303333. അപ്പൊ നമുക്ക് ആശംസകളൊക്കെ ഇങ്ങനെ വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ ഫസ്റ്റ് സോങ് വരുന്നുണ്ട്. അത് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് ഗുഡ് നൈറ്റ്.

0: ചിന്തിക്കൂ, സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: യെസ്, അപ്പതാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുണ്ട്. ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളോടൊപ്പം ആർജെ അമൃത കാർത്തിക. നെക്സ്റ്റ് കോളർ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഹലോ, ഗുഡ് മോർണിംഗ്. പറയൂ അനിൽ ചേട്ടാ, ആർക്കാണ് ഇന്നത്തെ ആശംസ? അപ്പൂസ് എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആശംസ അല്ലേ?
1: അതുപോലെ ഇന്നലെ വെഡിംഗ് ആനിവേഴ്സറി, നമ്മുടെ കൊടിയാടിയിലുള്ള പുഷ്പചേച്ചിയുടെ മാങ്ങളുടെ വെഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു.
0: ഓ ശരി.
1: സിന്ധു അവർക്ക് ബിലേറ്റ് ആശംസം. പിന്നെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ദീപൂസിനും അപ്പൂസിനും അമ്മൂസിനും ഒക്കെ നല്ല ഡേ വിഷ്.
0: താങ്ക് യു സോ മച്ച്. വെഡിംഗ് ആനിവേഴ്സറി ആയിരുന്നത് സിന്ധു ചേച്ചിയും പിന്നെ
1: സുര.
0: ഓക്കെ, അപ്പോ രണ്ടു പേർക്കും ബിലേറ്റഡ് ആശംസകൾ നേരുകയാണ് കേട്ടോ ഞങ്ങള്. അതുപോലെ അപ്പൂസ്, സെബാസ്റ്റ്യൻ, അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആശംസകൾ. അതെ അതെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ അനിൽ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേട്ടനും ഫാമിലിക്കും നേരുന്നു കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ അടിപൊളിയാവട്ടെ. നമ്മുടെ അനിൽ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. നമുക്കിനി മെസ്സേജിലൂടെ ഒന്ന് പോകാം. മറന്നു പോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അത് സ്വർഗതുല്യമായ ജീവിതം. ഇന്ന് വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 ആശംസകൾ നേരുന്നു സമീറ കരുവാരക്കുണ്ട്. ഓക്കെ സമീറ ചേച്ചി, ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ചേച്ചിക്കും ഫാമിലിക്കും. ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നൊരു കാര്യം പറയുകയാണേ, ഈ ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ, നമ്മളെപ്പോഴും പറയുകയും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല അല്ലേ. നമ്മൾ എത്രയോ സമയങ്ങളാണ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. കാരണം സങ്കടമാണെങ്കിലും ടെൻഷൻ ആണെങ്കിലും ഒക്കെ എന്നാൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ആ ഒരു സമയത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഒരൊറ്റ ലൈഫേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സന്തോഷം കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. സ്വന്തമായിട്ട് നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക, അത് കുഞ്ഞി ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: നമസ്കാരം, ഗുഡ് മോർണിംഗ് അമൃതമാതേ.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ് പ്രേമചേച്ചി.
2: എന്തോ,
0: എന്തൊക്കെയുണ്ട് പറയൂ. ഇന്ന് ആശംസ ആർക്കാണ്?
2: ഇന്നത്തെ ആശംസ നമ്മുടെ കുമരകത്തുള്ള ഷീബ ജോസേട്ടന്റെ മകൻ അപ്പൂസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം എന്റെ കുഞ്ഞിന് 1000 ജന്മദിന ആശംസകൾ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും അല്ല സുന്ദര കുട്ടപ്പനായിട്ടും ഉയരങ്ങളിലൊക്കെ എത്താനും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കൂടാതെ നമ്മുടെ DNDIക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും, ആരെയും ഞാൻ മാറ്റി നിർത്തുന്നില്ല, ആരുടെയും
0: പേര് പറയുന്നില്ല,
2: എല്ലാവർക്കും നല്ലൊരു ദിവസം അങ്ങോട്ട് കൊടുക്കുകയാണ്. കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും നല്ലൊരു ശുഭദിനവും അവർക്ക് കൊടുക്കുന്നു. എന്റെ അമൃതമാതയ്ക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
0: ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ പ്രേമചേച്ചി, പ്രേമചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് നല്ല നല്ല ദിവസങ്ങളും നിമിഷങ്ങളും ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ചേച്ചിക്കും ഫാമിലിക്കും കേട്ടോ.
2: ഓക്കെ, താങ്ക് യു മുത്തേ, നദീറ മുത്തിനും ഒക്കെ. ഓക്കെ
0: ഓക്കെ, ശരി. അതോടെ പ്രേമചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. ഇന്ന് 22-ാം ജന്മദിനമായ നമ്മുടെ സ്വന്തം പ്രിയ കൂട്ടുകാരിയായ ഷീബ കുമരകത്തിന്റെ മകൻ സെബാസ്റ്റ്യൻ എന്ന അപ്പൂസിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഒപ്പം മറ്റു ജന്മദിനം, വിവാഹ വാർഷികം, വിവാഹങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ മുഹമ്മദ് ചേട്ടാ, മുഹമ്മദ് ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത കോളറുണ്ട്, ഗുഡ് മോർണിംഗ്, നമസ്കാരം.
3: നമസ്കാരം.
0: പറയൂ, ആശംസ ആർക്കാണ്?
3: ആശംസ ഷീബ കുമരകത്തിന്റെ മകന് അപ്പൂസിന്റെ.
0: ഇന്ന് അപ്പൂസ് ആണല്ലേ ഇവിടുത്തെ
3: താരം.
0: ശരി, ഓക്കെ പറഞ്ഞോളൂ.
3: പള്ളിയിൽ നിന്ന് വന്നപ്പോ താമസിച്ചു പോയി.
0: ഓ ശരി ശരി. ആര് ചേട്ടാ?
3: ചായ കുടിക്കാനുള്ള ഒരുക്കത്തില്ല, എടുത്തു വെച്ചിരിക്കുന്നു.
0: അപ്പൊ പള്ളിയിൽ നിന്ന് വരാൻ താമസിക്കും, അപ്പം ഒരുപാട് നേരത്തെ പോകുവോ?
3: കുർബാന 5:30
0: അപ്പൊ അത് അറ്റൻഡ് ചെയ്യും അല്ലേ. ഓ ശരി ശരി ഓക്കെ. അത്രേ സമയൊക്കെ ആകും അല്ലേ. ഓക്കെ ചേട്ടാ പറയൂ. അപ്പോ അപ്പൂസിനാണ് ഇന്നത്തെ ആശംസ അല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് അപ്പൂസിന് ഇങ്ങനെ ആശംസകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ചേട്ടന്റെ വകയും എത്തിക്കഴിഞ്ഞു. സജി ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, ചേട്ടന്റെ ഫാമിലിക്കും നല്ല ദിവസങ്ങളാവട്ടെ. അപ്പൊ നമ്മുടെ സജി ചേട്ടനാണ് എടത്തുവയിൽ നിന്ന് വിളിച്ചത്, സ്പെഷ്യൽ ആശംസ അറിയിച്ചത് അപ്പൂസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ വേണുഗോപാൽ ചേട്ടനാണ്, പ്രിയ റേഡിയോ സുഹൃത്ത് ഷീബ കുമരകത്തിന്റെ മകൻ അപ്പൂസ് എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യന് 22-ാമത് ജന്മദിനം ആണ്. അപ്പോ ഇന്ന് മോന് എന്റെ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേണുഗോപാൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വേണുഗോപാൽ ചേട്ടാ, ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ ചേട്ടനും ഫാമിലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാളർ. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്. ലില്ലിക്കുട്ടി ചേച്ചിയാണോ?
2: അല്ല, ഓക്കേ, അമ്പിളി ചേച്ചി.
0: അമ്പിളി ചേച്ചി, നിങ്ങളുടെയൊക്കെ ശബ്ദം ഒരേപോലെ ഇരിക്കുന്നു. ഓക്കേ, ആ പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ ആശംസ ആർക്ക്?
2: നമ്മുടെ ഷീബ ചേച്ചിയുടെ മകളാണ്. ഒരായിരം ജന്മദിന ആശംസകൾ നൽകുന്നു.
0: ഓക്കേ, പിന്നെ
2: പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ സഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ റേഡിയോ ഫാമിലിക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും മിസ്സസ്സുകൾ എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. മോൾക്കും അവർണയ്ക്കും എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ.
0: ശരി അമ്പിളി ചേച്ചി. അപ്പൊ അമ്പിളി ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
2: ഓക്കെ,
0: അമ്പിളി ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ലേഖ ചേച്ചിയുടെ മെസ്സേജാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് മോളെ, നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു എല്ലാവർക്കും. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഷീബ ചേച്ചിയുടെ മകൻ അപ്പൂസിന് എല്ലാ ആശംസകളും നേരുന്നു. നല്ല മകനായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം ലേഖ ബിജു. ലേഖ ചേച്ചി, ലേഖ ചേച്ചിക്കും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ ഞങ്ങളും നേരുന്നു കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
4: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ, നമസ്തേ. ഞാൻ വിജയം ചേച്ചിയാണ് പറയുന്നത്.
0: ആ വിജയം ചേച്ചി പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
4: ഇന്നത്തെ ആശംസ നമ്മുടെ താരം, ഇന്നത്തെ താരം അപ്പൂസാണല്ലോ.
0: അതെ അതെ. ആ
4: നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഷീബ കുമരകത്തിന്റെ മകൻ അപ്പൂസിന് ഒരു 1000 ജന്മദിന ആശംസകൾ എന്റെയും എന്റെ കുടുംബത്തിനും അർപ്പിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ സൗഹാർദ്ദങ്ങളോടും കൂടി 1000 ആരോഗ്യ സൗഖ്യത്തോടെ മിടുക്കനായി നല്ല നിലകളിൽ എത്താൻ സർവീസ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിയും നാളും ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു. നമ്മുടെ ചക്കരക്കുട്ടി സിന്ധു കഴിയൂരിന്റെ ശബ്ദം കുറച്ചാളൂടെ കേട്ടത് ഒക്കെ അടച്ചിരിക്കുന്നു
0: തോന്നാ.
4: പുള്ളിക്ക് സിന്ധുവിനും കുടുംബത്തിനും നല്ല ഒരു ആശംസ നേരുന്നു. പിന്നെ നമ്മുടെ ആർദ്യമാർക്ക് എല്ലാവർക്കും നല്ല ഒരു ആശംസ. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും റേഡിയോ ഫ്രണ്ട്സിലെ കൂട്ടുകാർക്കും താപാരം കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു മക്കളെ.
0: ഓക്കെ ചേച്ചി, അപ്പൊ വിജയമ്മ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുന്നു കേട്ടോ.
4: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമ്മുടെ വിജയമ്മ ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പോൾ ആശംസകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് വിളിച്ചും അതുപോലെ മെസ്സേജിലൂടെ ഒക്കെ ഒരുപാട് ആശംസകൾ വരുന്നു. അപ്പോൾ അടുത്ത ആശംസയിലേക്ക് നമുക്ക് പോകാം ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടേ റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഓഫ് ട്രസ്റ്റ്, 10 ഇയേഴ്സ് ഓഫ് എക്സലൻസ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മേരും ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ്. ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
4: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: സമയം അങ്ങനെ മുന്നോട്ട് ദാ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 34 മിനിറ്റും 52 സെക്കൻഡും ആയിട്ടുണ്ട്. അതായത് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. നമ്മുടെ കൂടെ അടുത്ത കാളറുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഹലോ മിസ്റ്റർ പെരേര, നമസ്കാരം.
1: നമസ്കാരം. ഓക്കെ ഷംസുദ്ദീൻ ചേട്ടാ,
2: സുഖമാണ്? കുട്ടി
1: സുഖം, സുഖം, സുഖമായിട്ട് പോകുന്നു. ഷംസുദ്ദീൻ ചേട്ടാ ഹാപ്പി ആയിട്ടിരിക്കുന്നോ?
2: ഇന്നത്തെ വിശ്വസം എന്നാണ് സംസ്കൃതവാണിയിലെ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും അതോടൊപ്പം തന്നെ ശീപാ കുമരകത്തിന്റെ മകൻ അപ്പൂസ് എന്ന് വിളിക്കുന്ന സബാസ്റ്റ്യന് പ്രത്യേക ആശംസ. അതോടൊപ്പം നമ്മൾ അമൃത, കാർത്തിക, അതുപോലെ ദീപ, അപർണ എന്നിവർക്കും കൂടി ആശംസ അറിയിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു
2: കേട്ടോ.
1: ഓക്കെ, ഷംസുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. വിജി ചേച്ചി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിജി ചേച്ചി, വിജി ചേച്ചിക്കും ഫാമിലിക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മനുഷ്യജന്മം അലസമായി സമയം പാഴാക്കാനുള്ളതല്ല. സൂര്യനെ പോലെ ജ്വലിച്ച് പ്രകാശം പരത്തി കർമ്മനിരതമാകാനുള്ളതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന കടുത്ത പ്രതിസന്ധികളാണ് ഒരു പക്ഷേ ഭാവി പ്രവർത്തനത്തിനും ജീവിതത്തിനും കൂടുതൽ കരുത്തേകുന്നത്. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടാ, സുലൈ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തി മനോജ.
1: മനോജ് ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
3: ഇന്നത്തെ വിശേഷം നമ്മുടെ ദീപാ കുമരകത്തിന്റെ
1: മോന്റെ
3: ബർത്ത്ഡേയായിരുന്നു.
1: അതെ,
3: അപ്പൂസ്. അപ്പൂസിന് ത്രിമൂർത്തി ചേട്ടന്മാരുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകള്.
1: പിന്നെ
3: അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ ഉള്ളവർക്കും ഇന്ന് വിവാഹം ഉള്ളവർക്കും ഇന്ന് വെഡിങ് ഡേ ഉള്ളവർക്കും ചേട്ടന്മാരുടെ ഹൃദയം നിറഞ്ഞ ആശംസകള്.
1: ഓക്കെ, അപ്പോൾ ത്രിമൂർത്തി
3: റേഡിയോയുടെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസയും കൂടെ ത്രിമൂർത്തി നൽകുകയാണ്.
1: താങ്ക് യു സോ മച്ച്. അപ്പോ ത്രിമൂർത്തി ചേട്ടന്മാർക്കും അതുപോലെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുന്നു കേട്ടോ. ഓക്കെ, അടിപൊളിയാവട്ടെ. നമ്മുടെ ത്രിമൂർത്തി മനോജ് ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹായ് മാക്, ഫാസ്റ്റ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷീബ കുമരകം മകൻ അപ്പു, സെബാസ്റ്റ്യൻ എന്ന് വിളിക്കുന്ന അപ്പുവിന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഗംഗാധരൻ പയ്യന്നൂർ കണ്ണൂർ. ഗംഗാധരൻ ചേട്ടാ, ഗംഗാധരൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, അവർ വന്നു നിന്നു പോകുന്ന സമയം ചെറുതാണെങ്കിലും തന്നു പോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു ദീപമോൾക്കും അമൃതമോൾക്കും അപർണമോൾക്കും കഥോരും കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും എല്ലാവർക്കും സ്നേഹാശംസകൾ. കുമരകം ഷീബയുടെ മകന് പ്രാർത്ഥനയുടെ പിറന്നാൾ ആശംസകൾ. അപ്പൂസിന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് നദീറത്തായി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നദീറത്തേക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ് കേട്ടോ നദീറത്തേക്കും ഫാമിലിക്കും. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
4: നാരായണൻ
1: ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
4: ഇന്ന് ആശംസ നമ്മുടെ ജലറാണിയുടെ മകൻ കൂസിന് പിറന്നാൾ ആശംസകളും എല്ലാവരുടെയും ആയിരം ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊള്ളുന്നു.
1: ഓക്കെ, അത്രയേ ഉള്ളൂ.
4: പിന്നെ സൗരഭവാണിയിലെ എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: ഓക്കെ ചേട്ടാ, സന്തോഷം. അപ്പോ നാരായണൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുന്നു കേട്ടോ.
4: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, നാരായണ ചേട്ടനാണ് ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് മോളെ, ഇന്ന് എന്റെ ചങ്കായ ഷീബ കുമരകത്തിന്റെ മകനായ അപ്പൂസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൂസിന് 1000 ജന്മദിന ആശംസകൾ. മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു ഞാൻ മിനി ബാബു. ഓക്കെ മിനി ചേച്ചി, മിനി ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുകയാണ് കേട്ടോ. അടുത്ത കോളിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
5: ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഇത് ലില്ലിക്കുട്ടി ചേച്ചി
5: ആണോ? അതെ അതെ.
1: ആണോന്നോ എന്നോട് ചോദിക്കുന്നു, ആണോന്ന്? അത് കൊള്ളാം. പറയൂ ചേച്ചി, ഇന്ന് ആശംസ ആർക്കാണ്?
5: ഇന്ന് ഞാനും എന്റെ കുടുംബവും നമ്മുടെ ശീബ കുമരകത്തിന്റെ മകനു വേണ്ടി തന്നെയുള്ള ആശംസ അറിയിക്കുന്നു.
1: പിന്നല്ല,
5: പിന്നെ 21, 21 വർഷം തീരെ സൂക്ഷിക്കുന്ന 22-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന മോനെ എല്ലാവിധ ജന്മദിനാശംസകളും ഞങ്ങളും അറിയിക്കുന്നു. ആരോഗ്യവും ആയുസ്സും ആരോഗ്യം ഇതൊക്കെ ദൈവം കൊടുക്കട്ടെ. നല്ല മോനായിട്ട് വളർന്ന് ആ അമ്മയ്ക്കും അച്ഛനും കുടുംബത്തിനൊക്കെ നല്ല കുട്ടിയായിട്ട് വളരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മോളെ നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ലല്ലോ.
1: അതെ അതെ അതെ അതെ, ഇതുപോലുള്ള വാക്കുകളും അല്ലേ മനസ്സാലുള്ള ഒരു പ്രാർത്ഥനയും. അതെ, പ്രാർത്ഥനയാണ് സത്യം.
5: അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് ആത്മജ, ആത്മജ ഇപ്പൊ എന്നെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ആത്മജ കുട്ടിക്ക്, നമ്മുടെ പ്രേമചേച്ചി, വിജയന ചേച്ചി, അതുപോലെ നമ്മുടെ ചുമത്ര, ഗീത, നമ്മുടെ
1: നിറത്ത,
5: എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ല ദിവസം ആശംസ അറിയിക്കുന്നു. പ്രത്യേകിച്ച് മോൾക്കും നിങ്ങൾക്ക് മൂന്ന് പേർക്കും
1: താങ്ക് യു ചേച്ചി. അപ്പൊ ലില്ലിക്കുട്ടി ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വക ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
5: ഓക്കെ മോളെ,
1: ഓക്കെ ഓക്കെ. ലില്ലിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഈ നമ്മൾ മറ്റേ അഴകിയ രാമണില് ശ്രീനിവാസൻ, അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ, അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചി, അവിടെ പാലുകാച്ചി ഇവിടെ കല്യാണം എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ കോൾ അവിടെ മെസ്സേജ്, അവിടെ മെസ്സേജ്. ഇത് ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിലേ നമ്മുടെ സമയം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ജയങ്ക്രിയേറ്റിന്റെ മെസ്സേജാണ്. പ്രിയ മാക്ഫാസ്റ്റിനും ശബ്ദറാണിയായ അമൃതയ്ക്കും ഞങ്ങളുടെ പുലർക്കാല വന്ദനം. വന്ദനം വന്ദനം ചെങ്കരേട്ടാ. ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കായ കുമരകത്തെ പ്രിയ ജലറാണിയുടെ പ്രിയ പുത്രനായ അപ്പൂസിന്റെ 22-ാമത്തെ ജന്മദിനമാണിന്ന്. അപ്പൂസ് മോൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും പ്രാർത്ഥനയും ആശംസയും. ഞങ്ങൾ ഫോർട്ട് കൊച്ചി കുടുംബത്തിലെ മൂവരുടെ പേരിലും കൂടാതെ പ്രിയ മാക്ഫാസ്റ്റിന്റെ പേരിലും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ സുഹൃത്തുക്കളുടെ പേരിലും എല്ലാ ശ്രോതാക്കളുടെ പേരിലും നല്ലൊരു വലിയ ആശംസകൾ നേരുന്നു. ഒപ്പം പ്രിയപ്പെട്ട മാക്ഫാസ്റ്റിനും സൗഹൃദവാണിയിലെ എല്ലാ ചങ്സിനും എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ഞായറാഴ്ച സുപ്രഭാതം നേർന്നുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ജങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചി. ഇന്നത്തെ ആദ്യം മുതലുള്ള ഗാനങ്ങളെല്ലാം ഞങ്ങളുടെ അപ്പൂസിന് വേണ്ടിയിട്ട് തന്നെ കൊടുക്കണേ അമൃത എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ജയങ്കരേട്ട, ജയങ്കരേട്ടിന് ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇത്ര സീരിയസ് ആയിട്ട് രാവിലെ രാജേട്ടോ, രാജേട്ടനെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ, എന്തിനിത്രയും ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ. ഹലോ, ഓ അതിന്റെ ജാട ശരി, പറയൂ ഇന്ന് ആശംസ ആർക്കാണ്? ഓ പിന്നെ ഓക്കെ. അപ്പോ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ രാജൻ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പൊ നമുക്ക് ഇന്നത്തെ അടുത്ത സോങ്ങിലേക്ക് പോയിട്ട് ഓടിയെത്താം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് ഗുഡ് ആയി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഓക്കെ, അപ്പൊ നമുക്കിതാ കുറച്ച് സമയം കൂടിയുള്ളൂ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആശംസകൾ അറിയിക്കാനുള്ള ഒരു ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോ എല്ലാവരും വേഗം വേഗം ആശംസകൾ അറിയിച്ചോളൂ. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
1: വെരി ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ്
1: ബഷീർക്കാലത്തൂര്.
0: ആ, മനസ്സിലായി. പറയൂ, ഇത് ആശംസ ആർക്കാണ്?
1: ഇന്നത്തെ ആശംസ നമ്മുടെ കുമരകം ശീത ചേച്ചിയുടെ അപ്പൂസ് കുട്ടിക്കാണ്.
0: അപ്പൂസിന് വേണ്ടിട്ടാ? ശരി.
1: ഒരുപാട് ഒരുപാട് 1000 പിറന്നാൾ ആശംസ കുട്ടിക്ക്. അതോടൊപ്പം തന്നെ അടുത്ത പാട്ട് ആ മോന് വേണ്ടി വെച്ചു കൊടുക്കണം, കുട്ടിക്ക് വേണ്ടിട്ട്.
0: തീർച്ചയായിട്ടും.
1: നമ്മുടെ പിന്നെ മുഹമ്മദ് ക, പിന്നെ അസ്നർക്ക, പിന്നെ നമ്മുടെ കണ്ണൂര് ആനന്ദേട്ടൻ, പിന്നെ അമൃത, ദീപ, പിന്നെ സ്റ്റുഡിയോ എല്ലാവർക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു കേട്ടോ. ഓക്കെ, ബഷീർക്കാണ് ആലത്തൂരിൽ നിന്നും വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. യെസ്, ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അമൃത. സുപ്രഭാതം റേഡിയോ കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷീബ ചേച്ചിയുടെ മകൻ സെബാസ്റ്റ്യന് ഹാപ്പി ബർത്ത്ഡേ. കൂടാതെ ഇന്ന് ബർത്ത്ഡേ മറ്റ് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മസ്കറ്റിൽ നിന്നും നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ മെസ്സേജാണ് കേട്ടോ വായിച്ചത്. അപ്പൊ ലക്ഷ്മി പ്രിയ ചേച്ചി, സന്തോഷം. അപ്പൊ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നമ്മളെ വിളിച്ച ഷംസുദ്ദീൻ ചേട്ടന്റെ മെസ്സേജാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഷീബയുടെ മകൻ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഷംസുദ്ദീൻ ചേട്ടൻ, ഒരിക്കൽ കൂടി ആശംസകൾ. പുലർക്കാല വന്ദനം അമൃത. പുലർച്ചെ മഴ ആടിയും പാടിയും പെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം കൂടെ വരുന്ന ചെറിയ കാറ്റ് മെല്ലെ തലോടി ഉറക്കി, അതുകൊണ്ട് നല്ലവണ്ണം ഉറങ്ങിപ്പോയി. പിന്നെ നമ്മുടെ പാൽക്കാരനൊക്കെ വന്ന് ബെല്ലടിച്ചപ്പോഴാണ് ഉറക്കം ഒന്ന് ഉണർന്നത്. ആദ്യ ബസ് കിട്ടാൻ വേണ്ടി എല്ലാവരും വേഗം നടന്നു പോകുന്നത് കണ്ടു. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ചായക്കടയിൽ വന്നവരാരും പോയിട്ടില്ല. കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല സുപ്രഭാതം ഒരു കാണുന്നത്. അതുപോലെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷീബ ചേച്ചിയുടെ മകൻ അപ്പുവിന് ആശംസകൾ നേർന്നുകൊണ്ട് ആനന്ദൻ തിലാനൂർ. ഓക്കെ, അപ്പോൾ പുലർക്കാല കാഴ്ചകളും ഒക്കെ നമുക്ക് ആനന്ദൻ ചേട്ടൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ഷീബ ചേച്ചിയുടെ മകൻ അപ്പൂസിന് വേണ്ടിയിട്ടുള്ള ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആനന്ദൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
2: ഹലോ.
0: ഹലോ, ഇതാരാണ്?
2: സുഭദ്ര ചേച്ചിയാണ്.
0: ഓക്കെ സുഭദ്ര ചേച്ചി, പറഞ്ഞു ആശംസകൾ ആർക്കാണ്?
2: ആശംസ ഇപ്പൊ ശീബ എന്ന് പറഞ്ഞതിന്റെ മോന്റെ
0: ബർത്ത്ഡേ
2: അല്ലേ? അതിന് ഒരു ആശംസ തന്നെയായിരുന്നു. പിന്നെ കേൾക്കുന്നവർക്ക് എല്ലാം ഒരു ആശംസ.
0: ഓക്കെ.
2: പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ സപ്താഹം ഒക്കെ വരുന്നു.
0: ഓ ശരി ശരി,
2: നല്ല പ്രഭാഷണം ഒക്കെ കേൾക്കാൻ പോവാല്ലോ.
0: ഓക്കെ ചേച്ചി, അപ്പൊ എല്ലാം. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സുഭദ്ര ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് ഇതാ പോകുന്നു. ജീവിതത്തിൽ സ്വന്തം സ്വപ്നം കെട്ടിപ്പടുക്കുന്നില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വപ്ന സാഫല്യത്തിനുള്ള ഉപകരണമായി മാറേണ്ടി വരും. ശുഭദിനം നേരുന്നു. അപ്പൂസ്, ഇറ്റ്സ് യുവർ ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്തൊരു മെസ്സേജ് ജീവൻ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. ജീവൻ ചേട്ടാ, ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ ഒരു സമയം ഞങ്ങളും അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. എന്നും പ്രാർത്ഥനയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. എവിടെയാണേലും പ്രയാസങ്ങളൊന്നുമില്ലാതെ അവരെന്നും സന്തോഷമായിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ്. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ലക്ഷ്മി പ്രിയ ചേച്ചി, ലേഖ പെരുന്ന, ഷേർലി ചേച്ചി, ലേഖ ചേച്ചി, സുപ്രഭാ ചേച്ചി, ചിങ്ങവനം, അപ്പൂസ്കുട്ടി, ദീപൂസ്കുട്ടി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഞാൻ രാജപ്പൻ, പാലപ്പുറ.
0: രാജപ്പൻ ചേട്ടാ, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
3: ഇന്നത്തെ ആശംസ നമ്മുടെ ദീപാ കുമരകത്തിന്റെ മകൻ ആശംസ. കൂടാതെ പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന
0: ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
3: ഓക്കെ,
0: നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് വിളിച്ചത്, പാലപ്പുറയിൽ നിന്നും ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷീബ കുമരകത്തിന്റെ മകൻ അപ്പുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു രാജപ്പൻ പാലപ്ര. രാജപ്പൻ ചേട്ടാ, ഒരിക്കൽ കൂടി ആശംസകൾ. അമൃതമോളെ, ഇന്ന് എന്റെ രണ്ട് അനിയത്തിമാരുടെ മക്കളുടെ ബർത്ത്ഡേ ആണ്. അനിയത്തി റോസ്ന അൻവർ മകൾ ഫിദയ്ക്കും സജ്ന മനാഫ് മകൻ ഫാരിസിനും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയുടെ ആശംസകൾ ഞങ്ങൾ എല്ലാ ഫാമിലിയുടെയും പേരിൽ അറിയിക്കുകയാണ്. അമൃതമോളെ, ഇനിയും ഒരു ബർത്ത്ഡേ വിഷസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ്, കാരണം ഓൾറെഡി ഒരു മെസ്സേജ് നേതൃത്വത്തെ അയച്ചായിരുന്നു. അപ്പോൾ ഇതുകൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി, രണ്ട് അനിയത്തിമാരുടെ മക്കളുടെ ബർത്ത്ഡേ അല്ലേ, അവർക്ക് രണ്ടു പേർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. റോസ്ന മകൾ ഫിദയ്ക്കും അതുപോലെ സജ്ന മനാഫ് മകൻ ഫാരിസിനും ഒത്തിരി ഒത്തിരി ആശംസകൾ. ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് ജന്മദിനങ്ങളും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. നദീർത്തിക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ഹായ് നമസ്കാരം, അമൃത ചേച്ചി ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഷീബ ചേച്ചിയുടെ മകൻ അപ്പുചേട്ടന് ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ചിറക്കടവിൽ നിന്നും ആകാശം ആദിത്യനും, പിന്നെ അമൃത ചേച്ചി ഗീത ചേച്ചിയുടെ മൂന്ന് കണ്ണന്മാർക്കും വിജയമ്മ ചേച്ചിക്കും അരുണോദയ മോഹൻ ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആകാശ്. ആകാശ്, ആകാശിനും ആദിത്യനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് അമൃതകുട്ടി, ഷീബ കുമരകത്തിന്റെ മകൻ അപ്പുവിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. കാതോരം മുത്തുമണിക്കും ആർ ജെ സുന്ദരിമാർക്കും ഷോ എനിക്ക് വയ്യ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞങ്ങൾ മലപ്പുറത്ത് പോയി അടിച്ചു പൊളിച്ചു, മറക്കാൻ പറ്റാത്ത നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം റേഡിയോ വഴി കിട്ടിയതിൻ്റെ ഒത്തിരി താങ്ക്സ് എന്നും അറിയിക്കുന്നുണ്ട് നദീറക്കുട്ടി. പറഞ്ഞവർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയണേ എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സുജിച്ചേച്ചിയാണ് കേട്ടോ, ഫോട്ടോസൊക്കെ കണ്ടിരുന്നു, അടിപൊളി. അപ്പോൾ ഒരുപാട് ഒരുപാട് ഇനിയും ഇതുപോലെ സൗഹൃദങ്ങൾ വഴി നല്ല നിമിഷങ്ങൾ സംഭവിക്കട്ടെ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടക്കട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു സുജ ചേച്ചി. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. അനിൽ ചേട്ടന്റെ മെസ്സേജാണ്, ത്രിമൂർത്തീസ്. അനിൽ, ഹായ് അമൃത, ത്രിമൂർത്തീസിന്റെ പ്രഭാത വന്ദനം. ജലമാമാങ്കത്തിലെ ഝാൻസി റാണി ഷീബ കുമരകം എന്ന ജലറാണിയുടെ പ്രിയ പൊന്നുമകൻ സെബാസ്റ്റ്യൻ എന്ന അപ്പൂസിന് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. കൂടാതെ ഇന്ന് മറ്റു വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസകൾ അറിയിക്കുന്നു. പ്രിയ റേഡിയോ കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും അമൃതയ്ക്കും സൗഹൃദവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും നല്ലൊരു ശുഭദിനം കൂടി അറിയിച്ചുകൊള്ളുന്നു. സ്നേഹപൂർവ്വം, കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ്. ഓക്കേ, അപ്പോൾ അനിൽ ചേട്ടാ, അനിൽ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ത്രിമൂർത്തീസിനും കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളിസ്, ഗുഡ് മോർണിംഗ് മോളെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ജലറാണി ശിവചേച്ചിയുടെ മകന് അപ്പൂസിന് 1000 ജന്മദിന ആശംസകൾ നൽകുന്നു. റേഡിയോ ഫാമിലിക്കും അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും സൗഹൃദവാണിയിലെ എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ, നമ്മൾ ഓൾറെഡി അമ്പിളി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആശംസകൾ ഒരിക്കൽ കൂടി അമ്പിളി ചേച്ചിക്ക് നേരുകയാണ്. എവിടെയോ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് തമ്മിൽ കാണാതെ നമ്മൾ തീർത്ത ഈ സ്നേഹബന്ധം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ. ശുഭദിന ആശംസകൾ വിജയമ്മ ചേച്ചിയാണ് അറിയിച്ചത്. ഓക്കെ വിജയമ്മ ചേച്ചിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ. ഗുഡ് മോർണിംഗ് അമൃതകുട്ടി, ഞാൻ ഷീബ കുമരകം. എന്റെ മോൻ അപ്പൂസിന് 1000 ബർത്ത്ഡേ ആശംസകൾ മോൻ കേട്ടിരിപ്പുണ്ട്. കൂടാതെ ഇന്ന് വിളിച്ച് മോന് വേണ്ടി വിഷ് ചെയ്ത എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു കിടുകിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷീബ ചേച്ചി. യെസ്, അങ്ങനെ ഷീബ ചേച്ചി എത്തിയിരിക്കുകയാണ്. അപ്പൊ ഷീബ ചേച്ചി, ഒരിക്കൽ കൂടി അപ്പു സെബാസ്റ്റ്യൻ എന്ന അപ്പൂസിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വക അറിയിക്കാൻ കേട്ടോ. ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ, അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ, നല്ല നല്ല മനോഹരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയവും ആയിരിക്കാണ് കേട്ടോ. ഇപ്പോൾ 7 കഴിഞ്ഞ് 58:39 ആയിരിക്കാണ്. അപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കട്ടെ. മുന്നോട്ടുള്ള ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾക്ക് ഹാപ്പി ആക്കാനായിട്ട് കഴിയട്ടെ. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647-222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27-000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മേരും ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജ്. യാത്രകൾക്കായി

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേൾക്കൂ, ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം, ഒരു ഉത്തരം. അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730339975730333. ഒരു ചോദ്യം, ഒരു ഉത്തരം. അടുത്ത വിജയി നിങ്ങളായിരിക്കും.
2: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
3: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. ഗുജറാത്ത് മുതൽ മംഗളൂരു വരെയുള്ള ഭാഗത്ത് കടലിൽ ശക്തമായ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതിനെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ മഴ ലഭിക്കും. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ബാംഗ്ലൂരു വഴി സർവീസ് നടത്തുന്ന ഹുബ്ലി, കൊല്ലം, കൊച്ചുവേളി, ബാംഗ്ലൂരു സ്പെഷ്യൽ ട്രെയിനുകൾ ആഗസ്റ്റ് വരെ നീട്ടി. ഓണത്തിരക്ക് പരിഗണിച്ചാണിത്. ചെന്നൈ, മുംബൈ, ഡൽഹി നഗരങ്ങളിലേക്കും സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നിന്ന് മലബാർ മേഖലയിലേക്കും കൂടുതൽ ട്രെയിൻ സർവീസുകൾ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. നേരത്തെ ട്രെയിനുകൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകില്ല. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യ അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ ഇന്നലെ വൈകിട്ട് 6 വരെ സംസ്ഥാനത്ത് 359,890 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. ക്ലാസുകൾ നാളെ ആരംഭിക്കും. 81,375 സീറ്റുകളുടെ ഒഴിവാണുള്ളത്. സർക്കാർ സ്കൂളുകളിൽ 183,570 പേരും എയ്ഡഡ് സ്കൂളുകളിലെ മെറിറ്റ് സീറ്റിൽ 128,282 പേരും മാനേജ്മെന്റ് സീറ്റിൽ 16,584 പേരും കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ 19,674 പേരും അൺഎയ്ഡഡ് സ്കൂളുകളിൽ 10,589 പേരും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ 1,691 പേരും പ്രവേശനം നേടി. ഗഗൻയാൻ ദൌത്യങ്ങളുടെ പരീക്ഷണത്തിനായി പുതിയ കുഞ്ഞൻ റോക്കറ്റ് വികസിപ്പിച്ച് ISRO സോൾവ് എന്ന പേരിലുള്ള റോക്കറ്റ് ഇന്നലെ ശ്രീഹരിക്കോട്ടയിൽ നടത്തിയ ആദ്യ പരീക്ഷണം വിജയകരമായിരുന്നു. 10 മണിക്കൂർ ഇന്ധനം ജ്വലിപ്പിച്ചാണ് പരീക്ഷണം നടത്തിയത്. ഗഗൻയാൻ ദൌത്യത്തിൽ ബഹിരാകാശ യാത്രികർ സഞ്ചരിക്കുന്ന ക്രൂ മൊഡ്യൂൾ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചിറക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് സോൾവ് ഉപയോഗിക്കുക. നിലവിലെ PSLV റോക്കറ്റിന്റെ ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന സ്ട്രാപ്പ് ഓൺ ചെറു റോക്കറ്റിൽ മാറ്റങ്ങൾ വരുത്തിയാണ് സോൾവ് വികസിപ്പിച്ചത്. ഇന്ത്യ സ്വന്തം സാങ്കേതികത ഉപയോഗിച്ച് വികസിപ്പിച്ച ബഹിരാകാശ മനുഷ്യ ദൌത്യമാണ് ഗഗൻയാൻ. ഗഗൻയാനെ ആദ്യ ആളില്ല പരീക്ഷണം ഈ വർഷം നടത്തും. വ്യാജ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമമായ ടെലഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. സിനിമകളുടെ വ്യാജ പതിപ്പുകൾ, OTT ഉള്ളടക്കം, മറ്റ് ദൃശ്യശ്രവ്യ ഉള്ളടക്കങ്ങൾ എന്നിവ ടെലഗ്രാമിലൂടെ പ്രചരിക്കുന്നുണ്ടെന്നും ഇത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് നിർദ്ദേശം. സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. വ്യാജ പതിപ്പുകളും ഉള്ളടക്കങ്ങളും ഓരോന്നായി സർക്കാർ കണ്ടെത്തി അറിയിക്കുന്നതുവരെ കാത്തിരിക്കാൻ ടെലഗ്രാമിനെ അനുവദിക്കില്ലെന്ന് വാർത്താ വിതരണ മന്ത്രാലയം അയച്ചു നോട്ടീസിൽ പറയുന്നു. സിനിമാ നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, നിയമപാലന ഏജൻസികൾ എന്നിവരുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ടെലഗ്രാം സംവിധാനത്തിന്റെ വിശദാംശങ്ങളും മന്ത്രാലയം തേടിയിട്ടുണ്ട്. തുടർച്ചയായ മുന്നേറ്റങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ നിന്ന് പവന് 200 രൂപ കുറഞ്ഞ് 1,07,600 രൂപയായി. ഗ്രാമിന് 25 രൂപ താഴ്ന്ന് 13,450 രൂപയിലെത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് മീൻ പിടിക്കുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധനയാനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിരോധനകാലത്ത് 10 നിയമലംഘനങ്ങൾ ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി പട്രോളിംഗിനിടെ പിടികൂടി. മുൻഗണനാ റേഷൻ കാർഡിനുള്ള

മാനദണ്ഡത്തിൽ വീടിന്റെ വിസ്തൃതിയിലും കൃഷിഭൂമിയിലും ഇളവ് അനുവദിക്കാൻ സർക്കാർ. 2017 ഉത്തരവ് പ്രകാരം 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുണ്ടെങ്കിൽ മുൻഗണനാ കാർഡ് നൽകില്ല. 1 ഏക്കർ കൃഷിഭൂമിയുള്ളവർക്കും അപേക്ഷിക്കാനാവില്ല. ഇതിൽ കുരുങ്ങി പട്ടിക വിഭാഗക്കാർ ഉൾപ്പെടെ അർഹരായ ഒട്ടേറെ പേർ പുറത്തായിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് ഭേദഗതി തീരുമാനം. ഇതിനുള്ള ശുപാർശ ഉടൻ കൈമാറാൻ മന്ത്രി അനൂപ് ജേക്കബ് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഇപ്പോൾ കാർഡിന് പുറത്തുള്ളവർ പലർക്കും 1 ഏക്കർ കൃഷിഭൂമിയുണ്ടെങ്കിലും പലതും പാറയും മറ്റുമാണെന്നാണ് പ്രശ്നം. SC ST വിഭാഗത്തിൽപ്പെട്ട വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനായി ദാക്ഷായണി സ്വയം സഹായ സംഘം എന്ന പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ തുളസി പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ പട്ടികജാതി വനിതാ അംഗമായിരുന്ന ദാക്ഷായണി വേലായുധന്റെ ജന്മദിനമായ ഇന്നലെ അവർക്കുള്ള ആദരമായാണ് പദ്ധതിക്ക് ഈ പേര് നൽകിയത്. ആദ്യഘട്ടത്തിൽ പാലക്കാടായിരിക്കും പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് മന്ത്രി തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പുതിയ സംരംഭങ്ങൾക്കായി പദ്ധതി ചെലവിന്റെ 75% പരമാവധി 10 ലക്ഷം രൂപ വരെ സർക്കാർ സബ്സിഡി ലഭിക്കും. ബാക്കി 25% ബാങ്ക് അല്ലെങ്കിൽ SC കോർപ്പറേഷൻ വഴി വായ്പയായി കണ്ടെത്തണം. 2 വർഷമായി പ്രവർത്തിക്കുന്ന നിലവിലെ സംരംഭങ്ങൾ വിപുലീകരിക്കാൻ പരമാവധി 5 ലക്ഷം രൂപ വരെ സബ്സിഡി നൽകും. സ്കൂളുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. രോഗാണു കുട്ടികളിലൂടെയാണ് വേഗം പടരുന്നത്. കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും ആരോഗ്യവകുപ്പ്, തദ്ദേശ വകുപ്പ്, ശുചിത്വ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 7 ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനം ആചരിക്കും. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച എഴീക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. പകർച്ചവ്യാധി കൂടുതലായുള്ള കോന്നിയിലെ തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വനാതിർത്തിയിലെ പ്രദേശങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകും. കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വിപുലമായ പരിശോധന നടത്തും. എല്ലാ ആഴ്ചയിലും ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. സ്പോർട്സ് വാർത്തകൾ. ലോകകപ്പ് നോക്കൌട്ടിൽ ഖാനെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴടക്കി കൊളംബിയ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ഇന്ത്യൻ സീനിയർ ടീമിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് ചരിത്രം കുറിച്ച ഇംഗ്ലണ്ടിനെതിരായ 2020 ഇന്ത്യയ്ക്ക് 4 വിക്കറ്റിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റിന് നഷ്ടത്തിൽ 190 റൺസ് നേടി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി ഈജിപ്ത് ചരിത്രത്തിലാദ്യമായി പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പ് നോക്കൌട്ടിൽ ഈജിപ്തിന്റെ ആദ്യ ജയം കൂടിയാണിത്. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് വിട പറയുന്നു. RJ അമൃത കാർത്തിക തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

മഹാരാജാസ്വാതി തിരുനാളിന്റെ അതിമനോഹരമായ ഒരു കൃതിയാണ്. നമസ്കാരം, ഞാൻ ദേവി ശോഭന. റേഡിയോ മാക്ഫസ് 90.4 രാഗലയത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വസന്ത എന്ന രാഗത്തിലാണ്. അതിമനോഹരമായ വസന്തകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രാഗമാണ് വസന്ത. വസന്ത രാഗത്തിൽ ധാരാളം കൃതികളും വർണ്ണവും അതേപോലെ തന്നെ ഫിലിം സോങ്സും ഡിവോഷണൽ സോങ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ രാഗലയത്തിൽ വസന്ത രാഗത്തിന്റെ വിശേഷങ്ങളാണ് നമുക്ക് മഹാരാജാവിന്റെ ഈ കൃതിയോടുകൂടി തന്നെ ഇന്നത്തെ രാഗലയം ആരംഭിക്കാം.

വസന്ത ഒരു ഈവനിങ് രാഗ ആണ്. വൈകുന്നേരങ്ങളിൽ പാടിയാൽ വളരെയധികം ശോഭിക്കുന്ന ഒരു രാഗമാണ് വസന്ത രാഗം. കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പൂക്കൾ പൊഴിയുന്നത് പോലെയും മനോഹരമായ ഒരു വശ്യത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറിയതായും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രാഗമാണ് വസന്ത. പേര് പോലെ തന്നെ സ്പ്രിംഗ് ടൈം അല്ലെങ്കിൽ വസന്തകാലത്തിന്, വസന്ത ഋതുവിന് ഏറ്റവും അനുയോജ്യമായ ഒരു രാഗം കൂടിയാണ് വസന്ത എന്ന രാഗം. ഒരു വക്രരാഗമാണ്. കച്ചേരികളിലൊക്കെ പാടുമ്പോൾ വളരെയധികം ശോഭിക്കുന്ന രാഗമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുള്ള ലാലേട്ടന്റെ ഏ ഓട്ടോ എന്ന മൂവിയിലെ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ എന്ന ഗാനമില്ലേ, ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വസന്തരാഗത്തിന്റെ ഏതാണ്ടൊരു പൂർണ്ണമായിട്ടും ആ ഛായയിലാണ്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് ആസ്വദിച്ചാലോ?

വസന്ത ഒരു വക്രരാഗം ആണ് എന്ന് പറഞ്ഞു. അതൊരു വക്ര ഔടവ ഷാടവ രാഗമാണ്. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 6 സ്വരങ്ങളുമാണ് വസന്തരാഗത്തിൽ കാണാറുള്ളത്. എന്നാൽ ചില പ്രയോഗങ്ങൾ, അതായത് ചില മ്യൂസിഷ്യൻസ് വസന്തയുടെ ആരോഹണ അവരോഹണം പാടുന്നത് സമഗമദ നീസ സാനിദ മഗരി സ എന്ന് പാടാറുണ്ട്. പക്ഷെ സാധാരണയായിട്ട് നമ്മൾ വസന്തയുടെ ആരോഹണ അവരോഹണം കേൾക്കുന്നത്

അങ്ങനെയാണ് സാധാരണയായിട്ട് നമ്മൾ കേട്ടുവരാറുള്ളത്. ഞാൻ സത്യത്തിൽ ഈ കീർത്തനങ്ങളൊക്കെ പലപ്പോഴും പല കീർത്തനങ്ങളും നോക്കുമ്പോൾ അധികം കീർത്തനങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഡെയ്റ്റി അല്ലെങ്കിൽ ഒരു ദേവത എന്ന് പറയുന്നത് ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയാണ്. വസന്ത രാഗത്തിലാണ് ഞാൻ ഒരു അയ്യപ്പ കീർത്തനം അല്ലെങ്കിൽ കൃതി കേട്ടിട്ടുള്ളത്. മുത്തുസ്വാമി ദീക്ഷിതർ എഴുതിയ ഹരിഹരപുത്രം ശാസ്താരം എന്ന ഒരു കൃതി, വളരെ മനോഹരമായ അതിഗംഭീരമായ ഒരു കൃതിയാണ് അത്. അധികം നമ്മളുടെ മ്യൂസീഷ്യൻസും സംഗീതജ്ഞരും പാടി അങ്ങനെ കേട്ടിട്ടില്ല. എം എസ് അമ്മയുടെ ഒരു റെക്കോർഡിംഗ് കേട്ടിട്ടുണ്ട്, പിന്നീട് എപ്പോഴോ അമൃത വെങ്കടേഷ് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേര്, കെ എൻ നാരായണ സ്വാമി അങ്ങനെയുള്ള പഴയ പാട്ടുകാരൊക്കെ പാടി കേട്ടിട്ടുണ്ടെങ്കിലും ഈ പുതിയ തലമുറയിൽ അങ്ങനെ അധികം കേട്ടിട്ടില്ല. 17-ാമത്തെ മേളകർത്ത രാഗമായ സൂര്യകാന്തം എന്ന രാഗത്തിന്റെ ജന്യരാഗമാണ് വസന്ത. വസന്ത രാഗത്തിൽ നമ്മൾ ഈ ശുദ്ധ ഋഷഭം ഉപയോഗിക്കുന്നത് അവരോഹണത്തിലാണ് എന്ന് പറഞ്ഞു. കാരണം ഇതൊരു വക്ര ഔടവ ഷാടവ രാഗം ആയതുകൊണ്ട് വളരെ ബ്രിസ്ക്കായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നടത്താൻ, അതായത് ഇങ്ങനെ നമ്മൾ ഫട്ടാഫട്ട് എന്നൊക്കെ പറയില്ലേ, വളരെ ചടുലമായ പ്രയോഗങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്ന ഒരു രാഗം കൂടിയാണ് വസന്ത. ആ ഒരു എന്താണ്, പെട്ടെന്നൊരു എനർജിയൊക്കെ കൊണ്ടുവരാനും നല്ല ഒരു സുഖമുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെ മാറ്റാനും ഒക്കെ സാധിക്കുന്ന ഒരു രാഗം. ഇങ്ങനെയൊക്കെ നമുക്ക് പാടാൻ സാധിക്കുന്ന ഒരു രാഗമാണ് വസന്ത. ഇനി നമുക്ക് പിരിവും സന്ധിപ്പവും എന്ന ഒരു ചിത്രത്തില്, തമിഴ് ചിത്രത്തില് കണ്ടെയ്ൻ കണ്ടെയ്ൻ എന്ന നല്ല മനോഹരമായ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു പാട്ടുണ്ട്. ആ ഗാനം നമുക്കൊന്ന് കേട്ടിട്ട് വരാം.

എത്ര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു രാഗമാണല്ലേ വസന്ത. വളരെ മനോഹരമായ, നമുക്ക് വളരെയധികം എനർജിയും സന്തോഷവും ഒക്കെ തരുന്ന ഒരു രാഗം. വസന്ത രാഗത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹിന്ദുസ്ഥാനി രാഗം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഗ് ഗിരിജ എന്ന് പറയുന്ന ഒരു രാഗമാണ് വസന്തയോട് വളരെയധികം അടുത്ത് നിൽക്കുന്നത്. എൻ്റെ ഒരു പരിമിതമായ അറിവ് വച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്, എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. ഇനി അതല്ല, മറ്റേതെങ്കിലും ഒരു രാഗമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അത് പറയണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ രാഗ് ഗിരിജയാണ് വസന്തരാഗത്തിന് അടുത്ത് നിൽക്കുന്നതെന്നാണ്. ഇനി വസന്തരാഗത്തിൻ്റെ ഒരു പഴക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വസന്തരാഗത്തിനെ കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പഴക്കം എന്ന് പറയുന്നത് 1000 വർഷമാണ്. 1000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ രാഗം ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ ഉണ്ടായത്. എന്തായാലേ 1000 വർഷം പഴക്കമുള്ള ഒരു രാഗത്തിലാണ് നമ്മൾ ഇപ്പോഴും നമ്മളുടെ വമ്പൻ ഹിറ്റ്സ് എന്നൊക്കെ പറയാവുന്ന പല പാട്ടുകളും നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മിൻസാ.

പടയപ്പയിലെ എന്തൊരു വമ്പൻ ഹിറ്റ് ഗാനമാണ് അല്ലേ? ശരിക്കും രമ്യ കൃഷ്ണനെ പോലെയുള്ള ഒരു അഭിനേത്രിക്ക് പറ്റിയ അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, സ്പെക്ടക്യുലർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് 1000 വർഷം പഴക്കമുള്ള ഒരു രാഗത്തിലാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആ പാട്ടിന് ഇത്രയും ഒരു പോപ്പുലാരിറ്റിയും സ്വീകാര്യതയും ഒക്കെ കിട്ടുന്നതും അല്ലേ? നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടു നോക്കിയാലോ.

നമ്മൾ ആദ്യം കേട്ട മഹാരാജ സ്വാതി തിരുനാളിന്റെ പരമപുരുഷ ജഗദീശ്വര എന്ന കൃതി, അതേപോലെ തന്നെ മുത്തുസ്വാമി ദീക്ഷിതരുടെ ഹരിഹരപുത്രം ശാസ്താരം എന്ന കൃതി, ഈ രണ്ട് കൃതികളല്ലാതെ നമുക്ക് ഇനിയും ധാരാളം കൃതികൾ വസന്തരാഗത്തിൽ അവൈലബിൾ ആണ്. ത്യാഗരാജസ്വാമികളുടെ സീതമ്മ മായമ്മ എന്ന വളരെ മനോഹരമായ വളരെ പ്രശസ്തമായ ഒരു കൃതി വസന്തരാഗത്തിൽ എല്ലാവരും പഠിക്കുന്നതാണ്, നമ്മൾ സംഗീതം പഠിക്കുന്നവരെല്ലാവരും. അതേപോലെ തന്നെ ബൃഹദാംബികായ എന്ന ഒരു കൃതി, രാമചന്ദ്രം ഭാവയാമി എന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ, ഇത് രണ്ടും ബൃഹദാംബികായയും രാമചന്ദ്രം ഭാവയാമി ഒക്കെ മുത്തുസ്വാമി ദീക്ഷിതർ വസന്തയിൽ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൃതികളാണ്. അതേപോലെ തന്നെ പാപനാശം ശിവന്റെ മാൽമരുക ഷൺമുഖ എന്ന ഒരു കൃതി, നടനമാടിനാർ എന്ന ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി, അതേപോലെ നിന്നക്കോരി എന്ന വർണ്ണം ഒക്കെ നമുക്ക് വസന്തരാഗത്തിൽ അവൈലബിൾ ആണ്. ഒരു പക്ഷെ യൂട്യൂബിൽ ലഭ്യമായിരിക്കണം ഈ കൃതികളൊക്കെ, പലരും പാടി ഉണ്ടാവേണ്ടതാണ്. ഞാൻ ശ്യാമാങ്കുടി ശ്രീനിവാസ അയ്യരുടെ ഹരിഹരപുത്രം കേട്ടിട്ടുണ്ട്, എം എസ് അമ്മയുടേതാണ് നമ്മളിപ്പോൾ കേട്ടത് എങ്കിലും അതുപോലെ തന്നെ അദ്ദേഹം പാടി ഈ രാമചന്ദ്രം ഭാവയാമിയൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് 1976 പുറത്തിറങ്ങിയ അയൽക്കാരി എന്ന ചിത്രത്തിലെ വസന്തം നിന്നോട് പിണങ്ങി എന്ന മനോഹരമായ ഒരു ഗാനം കേൾക്കാം. ആ ഗാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത് വസന്തരാഗത്തിലാണ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: നമ്മുടെ കർണാട്ടിക് സ്കെയിലിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ കർണാട്ടിക് സമ്പ്രദായത്തിൽ തന്നെ മറ്റൊരു രാഗമുണ്ട്. ലളിത എന്നാണ് ആ രാഗത്തിന്റെ പേര്. ലളിത മായാമാളവ ഗൗള രാഗത്തിന്റെ ജന്യരാഗമാണ്. പക്ഷേ ലളിതയും വസന്തയും തമ്മിൽ ധാരാളം സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം വസന്തയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കർണാട്ടിക് രാഗമാണ് ലളിത. ധാരാളം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും പ്രയോഗങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന രണ്ട് രാഗങ്ങളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ വസന്ത രാഗം ഔടവ ഷാടവ രാഗമാണ്. അതിൻ്റെ ആരോഹണത്തിൽ നമ്മൾ പാടും. അപ്പോ പഞ്ചമം ഒഴിച്ച് ആരോഹണത്തിൽ അഞ്ചും അവരോഹണത്തിൽ ആറ് സ്വരങ്ങളും. ലളിത രാഗത്തിന് പഞ്ചമം ഒഴിച്ച് ബാക്കി എല്ലാ സ്വരങ്ങളും ഉണ്ട്. അപ്പോൾ ലളിതയും വസന്തയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്,

ഇതാണ് വ്യത്യാസം. ശുദ്ധ ഋഷഭം ആരോഹണത്തിലും അവരോഹണത്തിലും ലളിത ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം കൃതികൾ, വളരെ മനോഹരമായ രാഗമാണ്. ധാരാളം കൃതികൾ കാണാൻ സാധിക്കും. ഹിരൺമയും ലക്ഷ്മിയും അഗസ്തീശ്വരം അങ്ങനെയുള്ള കൃതികളുമായി മുത്തുസ്വാമി ദീക്ഷിതർ, അതേപോലെ നടന ബ്രഹ്മയകു എന്ന അന്നമാചാര്യ കൃതി ഒക്കെ കാണാൻ സാധിക്കും. ആർ വേദവല്ലി പോലെയുള്ള സംഗീതജ്ഞർ സീതമ്മ മായമ്മ എന്ന വസന്ത രാഗത്തിലുള്ള ത്യാഗരാജ കൃതി തന്നെ ലളിത രാഗത്തിലൊക്കെ പാടാറുണ്ട്. അപ്പൊ അങ്ങനെ വളരെ സിമിലാരിറ്റീസ് ഉള്ള ഒരു രാഗമാണ്, അല്ലെങ്കിൽ രണ്ട് രാഗങ്ങളാണ് ലളിതയും വസന്തയും. ഇനി ഈ രാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു റിസംബ്ലൻസ്, അല്ലെങ്കിൽ അതിൻ്റെ വളരെ ചില സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ലളിതയാണോ വസന്തയാണോ എന്ന് കണ്ടുപിടിക്കാൻ. സംഭവ എന്തുകൊണ്ടോ ചിലപ്പോഴൊക്കെ എനിക്ക് ലളിത കേൾക്കുമ്പോൾ അത് കൂടുതലും മായാമാളവ ഗൗളയുമായിട്ടാണ് റിസംബിൾ ചെയ്യുന്നതെന്ന് തോന്നാറുണ്ട്. എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് ഇതഴിൽ കഥൈ എന്ന ഒരു ഗാനമുണ്ട്, ഉന്നാൽ മുടിയും തമ്പി എന്ന ഒരു കമൽഹാസൻ ചിത്രത്തിലെ. ഈ ഗാനം ലളിത രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും ഈ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുക ഇത് വസന്തയല്ലേ എന്ന് നമുക്കൊരു സംശയം തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് രാഗങ്ങളുടെ ആ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ലളിത രാഗത്തിലുള്ള ഈ ഒരു പാട്ട് ഇതഴിൽ കഥൈ എന്ന പാട്ട് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം.

ദാസാറിന്റെ ഗംഗാതീർത്ഥം എന്ന ഒരു ഡിവോഷണൽ ആൽബം കുറച്ച് നാൾ മുൻപ് പുറത്തിറങ്ങിയിരുന്നില്ലേ? അതിന്റെ വോളിയം 2-ൽ നൃത്യ ധൂർജടി കരഗതം എന്ന ഒരു ഗാനമുണ്ട്. സത്യത്തിൽ ഈ അടുത്ത് ഞാനിപ്പോ ഇത് പറയാൻ കാരണം, വളരെ അടുത്ത് ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും കൂടെ ഈ ഗാനം കേട്ടപ്പോൾ ഇത് ലളിതയാണോ വസന്തയാണോ എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തു. നമ്മൾ കുറേ തവണ കേട്ടു, നമ്മൾ നൊട്ടേഷൻസ് നോക്കി, ഇത് ഇടയ്ക്ക് നമുക്ക് തോന്നും ലളിതയാണെന്ന്, പക്ഷേ കൂടുതലും വസന്തയായിട്ട് തോന്നും. അങ്ങനെ ഞങ്ങൾ ഇത് ഏതാണ് രാഗം എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയ ഒരു ഗാനമാണ്. അവസാനം വസന്ത എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗുരു സ്ഥാനീയനായ മറ്റൊരു ഇന്ത്യയിൽ തന്നെ വളരെ അറിയപ്പെടുന്ന മറ്റൊരു സംഗീതജ്ഞനോട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ഗാനം ഇതിൻ്റെ രാഗം വസന്തയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ ഇത് വസന്തയാണ്, പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ ചോദിച്ചതെന്ന്, കാരണം ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ലളിതയായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോ നമുക്ക് ആ ഒരു ഗാനം കൂടി ഒന്ന് കേട്ടു.

വൈകുന്നേരങ്ങൾക്കാണ് വസന്ത ഏറ്റവും നന്നായി ശോഭിക്കുന്നത് അല്ലെങ്കിൽ ചേരുന്നത് എന്ന് പറഞ്ഞു. വസന്ത രാഗം നമുക്ക് തരുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ മൂഡ് എന്ന് പറയുന്നത്, ഫീലിംഗ് എന്നൊക്കെ പറയാവുന്നത് ഹോപ്പ് ആണ്. ആശയും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നമുക്ക് തരുന്ന ഒരു രാഗമാണ് വസന്ത. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം, അതായത് എപ്പോ വേണമെങ്കിലും മഴ പെയ്യും എന്ന് നമുക്ക് തോന്നാറില്ലേ ചില ദിവസങ്ങളിൽ? ഇപ്പോ മഴ പെയ്യും എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ മഴ പെയ്യുന്നുമില്ല. വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ സുഖമുള്ള കാറ്റ് ഒക്കെ വീശുന്ന ഒരു അന്തരീക്ഷം, പക്ഷേ മൂടിക്കെട്ടി നിൽക്കുന്ന ആകാശമായതുകൊണ്ട് നമുക്കതൊരു വിങ്ങലോ വിഷമമോ അല്ല തരുന്നത്, പക്ഷെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ്സ് ആണ് വസന്ത രാഗം കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ രാഗം ഒരു ഗമകവരിക രാഗവും അതേപോലെ തന്നെ ഈ രാഗം ഒരു രക്തിരാഗവും ആണ്. ഗമകവരിക രാഗം എന്ന് പറഞ്ഞാൽ ഗമകങ്ങൾ ധാരാളമായിട്ട് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരു രാഗം. രക്തിരാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ രാഗത്തിന്റെ സഞ്ചാരത്തിലൂടെ അല്ലെങ്കിൽ ഈ രാഗത്തിന്റെ പ്രയോഗത്തിലൂടെയാണ് ഇത് ഇന്ന രാഗമാണ് എന്ന് ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്ന് നമ്മൾ സമർത്ഥിക്കുന്നത്. നമ്മളിപ്പോ പാടി ആ രാഗം വിസ്തരിച്ച് ആ രാഗം നന്നായി പാടി അവതരിപ്പിക്കുമ്പോഴാണ് ഇത് വസന്ത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലാതെ ആരോഹണം അവരോഹണത്തിൽ കൂടെ മാത്രം അല്ല എന്നാണ് അതിൻ്റെ ഒരു സിമ്പിൾ ടേമിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതാണ് ഈ രാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് ശ്രദ്ധ എന്ന മൂവിയില് ദാസാർ തന്നെ പാടിയ മേഘരാഗത്തിൽ ഹിമസൂര്യൻ എന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനവും വസന്തരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടു.

വസന്ത രാഗത്തിന്റെ സൗന്ദര്യം നമുക്ക് ഏറ്റവും നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത് ഗ, മ, ധ, നി എന്ന ഈ നാല് സ്വരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ രാഗത്തിന്റെ ഛായ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്.

தனி சரி சனித மகமதனி சனித மகமதனி அந்தி மழை பொழிகிறது, ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. എത്ര മനോഹരമായ ഗാനമാണ് അല്ലേ. തുടങ്ങിയിരിക്കുന്നത് മായിലാണ്, മാ മ മ മ എന്നാണ് ആ തുടക്കം. ഗമദ നീ ഗമദ മഗ എന്നാണ് നെക്സ്റ്റ് എന്നെനിക്ക് തോന്നുന്നു, ഞാൻ പെട്ടെന്ന് ആ പാട്ട് ഓർത്തതാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ രാഗലയം ഈ മനോഹരമായ ഒരു ഗാനത്തോടുകൂടി അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞതുപോലെ വസന്ത എന്ന അതിമനോഹരമായ രാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനു മുൻപും ഞാൻ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഈ രാഗങ്ങളൊന്നും നമുക്ക് ഒരു അരമണിക്കൂറിലോ ഒരു മണിക്കൂറിലോ ഒതുക്കി തീർക്കാനോ പറഞ്ഞ് തീർക്കാനോ സാധിക്കില്ല. അത് പാടിയും പറഞ്ഞും എത്ര സമയം വേണമെങ്കിലും നമുക്കിരിക്കാം. പക്ഷേ എന്നാലും നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആസ്വാദകർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ ഏതാണ്ടൊരു രാഗ എങ്ങനെയാണ്, ആ രാഗത്തിൻ്റെ ലക്ഷണം എങ്ങനെയാണ്, അതിൻ്റെ ഫീൽ എന്താണ് എന്നൊക്കെ മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് രാജാ സാറിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റായ അന്തിമഴൈ അതോടുകൂടി ഇന്നത്തെ രാഗലയം അവസാനിപ്പിക്കാം. അടുത്തയാഴ്ച ഇതേപോലെ തന്നെ മനോഹരമായ മറ്റൊരു രാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. Till then, you stay tuned to Radio MacFest 90.4. This is Devi Shobana signing off.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മൈക്ക് ഫസ്റ്റ് 90.4 ലൂടെ.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
2: സാഹസികനായ ഒരു മനുഷ്യന്റെ തന്റെ ക്യാമറയിൽ പകർത്തിയ ഒരു അപൂർവ രംഗത്തിന്റെ വീഡിയോ കാണാനിടയായി. അതിന്റെ അടിക്കുറിപ്പ് എന്ന പോലെ ചേർത്തിരുന്ന വാചകം

0: ജീവൻ ത്യജിക്കേണ്ടി വരുമല്ലോ എന്ന് സിംഹം ഓർത്തു കാണും. പെട്ടെന്ന് എവിടെ നിന്നോ മറ്റൊരു സിംഹം അവിടെ എത്തി. രണ്ടുപേരും കൂടി കഴുതപ്പുലികളെ തുരുത്തി ഓടിച്ചു. വീഡിയോയുടെ അടിക്കുറിപ്പ് വളരെ പ്രസക്തമാണ്. നിങ്ങൾ ഒരു സിംഹമാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ആവശ്യമാണ്. സുഹൃത്തിന്റെ വില വളരെ വലുതാണ്. ഒരു നല്ല സുഹൃത്ത് ഇല്ലാത്തവരുടെ ജീവിതം വിരസമായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ദൈവസ്നേഹത്തിന് അതിരുകളില്ല, പരിമിതികളില്ല, വ്യവസ്ഥകളുമില്ല. ആദ്യം നല്ലൊരു സ്നേഹിതനാവുക, അതാണ് ദൈവത്തിന്റെ പ്രകൃതം. അതുതന്നെയാണ് നമ്മുടെ ഭാഗ്യവും. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അവൻ നല്ലൊരു സ്നേഹിതനായിരിക്കുന്നിടത്തോളം നമുക്കൊന്നിനെയും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏവർക്കും ശുഭദിനം.
1: നിങ്ങൾ കേട്ടത് സത്വചനം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: Neoli 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മേരോം ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജ്. യാത്രകൾക്കായി മേരോം ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മേരോം ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജ്. ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് കൂർക്ക, പച്ചച്ചീര, ഇഞ്ചി ഇതൊക്കെ തഴച്ചു വളരാനായിട്ട് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. വലിയ രോഗബാധയോ നഷ്ടസാധ്യതകളോ ഒന്നും ഇല്ലാത്ത കൂർക്ക കൃഷിക്ക് ഇപ്പൊ നല്ല സമയമാണ്. കാരണം മഴയെ ആശ്രയിച്ച് നമുക്ക് ജൂലൈ മുതൽ കൃഷി ആരംഭിക്കാം. കൃഷിക്ക് 1.5 മാസം മുൻപ് നടാനുള്ള തലപ്പുകൾ മുളപ്പിക്കണം. വെള്ളക്കെട്ട് ഇല്ലാത്ത നീർവാർച്ചയുള്ള മണ്ണാണ് കൃഷിക്ക് ഏറ്റവും നല്ലത്. പിന്നെ പരമ്പരാഗതമായി മഴ ആരംഭിക്കുമ്പോഴാണ് കൃഷി സാധാരണ തുടങ്ങാറ്. എന്നാൽ ചെറിയ മഴയും ദൈർഘ്യമേറിയ തണുത്ത രാത്രികളുമുള്ള സെപ്റ്റംബറാണ് കൂർക്കയ്ക്ക് ഇഷ്ടമെന്ന് ചില കൂർക്ക സ്നേഹികൾ പറയുന്നുണ്ട്. അതുപോലെ മഴ മാറി നിൽക്കുന്ന സമയങ്ങളിൽ കൂർക്കയ്ക്ക് ജലസേചനം ഒഴിവാക്കരുത്. നല്ല ഉരുണ്ട കേടില്ലാത്ത 20 മുതൽ 25 ഗ്രാം ഭാരമുള്ള വിത്തുകൾ തെരഞ്ഞെടുക്കണം. കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത വരമ്പുകളിൽ വിത്ത് നടാം. മുളച്ച് 3 ആഴ്ചയാവുമ്പോൾ യൂറിയ ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ തലപ്പുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ അതിനുശേഷം ഒരു 45 ദിവസം ആകുമ്പോൾ ഏകദേശം 10 മുതൽ 15 സെന്റിമീറ്റർ നീളമുള്ള തലപ്പുകൾ 45 സെന്റിമീറ്റർ വീതിയുള്ള വരമ്പുകളിലേക്ക് നുള്ളിനട്ട് കൊടുക്കുക. 1 ഹെക്ടറിന് 10 ടൺ കാലിവളവും 60 കിലോ നൈട്രജൻ, 60 കിലോ ഫോസ്ഫറസ്, 100 കിലോ പൊട്ടാസ്യം ഇത്രയുമാണ് അതിന് വേണ്ടിവരുന്നത്. പിന്നെ ഫോസ്ഫറസും പകുതി നൈട്രജനും പൊട്ടാസ്യവും നടുമ്പോഴും ബാക്കി 45 ദിവസം കഴിഞ്ഞും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം വലിയ രീതിയിൽ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെക്ടറിന് 75 മുതൽ 100 കിലോ വരെ വിത്ത് വേണ്ടിവരും. ചെടികളുടെ ഇടയിൽ കരിയിലകൾ ഇട്ട് കൊടുക്കണം. തലപ്പ് നട്ട് 3, 6 ഈ ഒരാഴ്ചകളിൽ, അതായത് 2 ആഴ്ചകൾ വരുമ്പോൾ തണ്ടിന്റെ വേരിനോട് ചേർന്ന ഭാഗം മൂടുന്ന രീതിയിൽ മണ്ണ് കയറ്റി കൊടുക്കുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കിഴങ്ങുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കും. അതുപോലെ ഇതിന്റെ തലപ്പ് നടുമ്പോഴും കിഴങ്ങ് രൂപപ്പെടുമ്പോഴും മണ്ണിൽ ജലാംശം അത്യാവശ്യമാണ്. ഇന്ന് പലയിടത്തും ഈ ജനുവരി മാസത്തിൽ പോലും ജലസേചനത്തെ ആശ്രയിച്ച് കൃഷി ആരംഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലെ കൃഷിക്കാണെന്നുണ്ടെങ്കിൽ ശ്രീധര മികച്ച ഇനമാണ്. അതാവുമ്പോൾ ഹെക്ടറിന് 25 ടൺ വിളവ് ലഭിക്കും. 5 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം. ഇത്രയുമാണ് നമുക്ക് അതിന്റെ ഒരു കൃഷി രീതിയായിട്ട് ബന്ധപ്പെട്ട്, അതായത് കൂർക്കയുടെ കാര്യം പറയാനുള്ളത്. അടുത്തതാണ് പച്ചച്ചീര. ഉയർത്തി കിളച്ചൊരുക്കിയ 1 അടി വീതിയുള്ള വരമ്പുകളിലേക്ക് ചാണകപ്പൊടിയും ഒരേ അനുപാതത്തിൽ NPK ചേർത്ത് 20 മുതൽ 30 ദിവസം പ്രായമായ തൈകൾ പറിച്ചു നട്ട് കൃഷി ചെയ്യാം. പിന്നീട് പല ഇടവേളകളായി നൈട്രജൻ ചേർത്ത് കൊടുക്കാം. ഓരോ വിളവെടുപ്പിന് ശേഷവും യൂറിയ 1% വീര്യത്തിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇല നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് രോഗങ്ങൾക്ക് പ്രതിവിധിയായി സ്യൂഡോമോണസ് പോലുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാം. CO1 ഏറ്റവും നല്ല ഇനമാണ് നടാനായിട്ട്. പിന്നെ നമ്മൾ മഴക്കാല കൃഷിയിൽ പച്ചക്കറികൾക്ക് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി ചെടികൾ തമ്മിൽ സാധാരണയിൽ അധികം അകലത്തിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വെയിൽ കുറവായിരിക്കും. കായിക വളർച്ചയ്ക്ക് ആനുപാതികമായി വിളവ് ലഭിക്കാൻ ചെടി പൂവിടുന്നത് ത്വരിതപ്പെടുത്തുന്നതിനായി സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ലിറ്ററിന് 5 ഗ്രാം തോതിലും, അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടല്ലോ അത് ലിറ്ററിന് 15 മില്ലി എന്ന തോതിലും 15 ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്രയുള്ളൂ പച്ചച്ചീര കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇഞ്ചി, മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ടില്ലാത്ത നീർവാർച്ചയുള്ള മണ്ണിൽ 1 മുതൽ 1.5 അടി വരെ ഉയരവും 1 മീറ്റർ വീതിയും 3 മീറ്റർ നീളവുമുള്ള പണകളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃഷി ആരംഭിക്കാം. അതിപ്പോൾ കഴിഞ്ഞുപോയി നമ്മൾ നേരത്തെ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ 20 മുതൽ 25 ഗ്രാം ഭാരമുള്ള ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ കഷ്ണങ്ങൾ വിത്തിന് ഉപയോഗിക്കാം. 1-2 മുകുളമുള്ള കേടില്ലാത്ത വിത്ത് തണലത്ത് ഉണക്കി ബോർഡോ മിശ്രിതത്തിലോ അതുപോലെ സ്യൂഡോമോണസിലോ 15 മിനിറ്റ് മുക്കി വെച്ച് നടാം. ഓരോ മാസം ഓരോ കൃഷിക്ക് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഏത് മാസം വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ മണ്ണിന് പറ്റിയതാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ ചുക്കിന് നാരുകൾ കുറവുള്ളതും സുഗന്ധമുള്ളതുമായ ഹിമാചൽ IAS-R വരദ, IAS-R മഹിമ എന്നിവ നല്ലതാണ്. IAS-R പ്രതിഭ, പ്രഭ, ആലപ്പി സുപ്രീം, പ്രഗതി ഇതൊക്കെ നല്ല മഞ്ഞൾ ഇനങ്ങളാണ്. ഏകദേശം 8 മാസം കൊണ്ട് വിളവെടുക്കുകയും ചെയ്യാം. നമ്മൾ നല്ല രീതിയിൽ ഏകദേശം ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചി ഹെക്ടറിന് 20 മുതൽ 25 ടൺ വരെയും മഞ്ഞൾ 20 മുതൽ 35 ടൺ വരെയും വിളവ് ലഭിക്കും. ഇഞ്ചി ധാരാളം വളം വലിച്ചെടുക്കുന്ന വിളയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചു വേണം നമ്മൾ ഓരോ പ്രാവശ്യവും വളം ഇട്ട് കൊടുക്കാനായിട്ട്. വീട്ടാവശ്യത്തിനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കള തോട്ടത്തിലോ ഗ്രോ ബാഗിലോ ഒക്കെ കൃഷി തുടങ്ങാം. വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഇഞ്ചി, പച്ചമഞ്ഞള് അത് ഈ പറഞ്ഞ രീതിയിലൊക്കെ നട്ടു നോക്കുകയും ചെയ്യാം. അപ്പൊ ചെറിയ രീതിയിലൊക്കെ ആയതുകൊണ്ട് ആവശ്യത്തിന് നനച്ചു കൊടുക്കാനും പറ്റും. അപ്പൊ ഇത്രയാണ് അതിന്റെ കൃഷി രീതി. അതുപോലെ തന്നെയാണ് ചേമ്പ്. മരച്ചീനിയോളം റീച്ച് കിട്ടാതെ പോയ ഒരു ക്ഷാമകാല വിളയാണ് ചേമ്പെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ കൃഷി തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. ശ്രീകിരണാണ് നമ്മുടെ കേരളത്തിന് യോജിച്ച ഹൈബ്രിഡിന്. പിന്നെ മുക്തകേശി, ശ്രീപല്ലവി, ശ്രീരശ്മി എന്നിവയെല്ലാം നല്ല ഇനം.
ഇനങ്ങളാണ്. മണ്ണിനനുസരിച്ച് കുഴിയെടുത്തോ അതുപോലെ പൊലി കൂട്ടിയോ ഉയർന്ന തടങ്ങൾ കൂട്ടിയോ ഒക്കെ ചേമ്പ് നടാം. കേടില്ലാത്ത 20 മുതൽ 25 ഗ്രാം ഭാരമുള്ള കിഴങ്ങുകളാണ് വിത്തിന് നല്ലത്. മുളയ്ക്കാൻ 35 മുതൽ 40 ദിവസം എടുക്കുന്നതിനാൽ പുതയിട്ട് കൊടുക്കണം. 10% വരെ വിത്ത് മുളയ്ക്കാതെ വരുന്നത് കണക്കാക്കി അത്രയും വിത്ത് മറ്റൊരിടത്ത് പ്രത്യേകം മുളപ്പിക്കുകയും വേണം. പിന്നെ ഇത് മുളച്ച് ഒരാഴ്ച കഴിഞ്ഞും പിന്നീട് ഒരു മാസം കഴിഞ്ഞും വളം ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കാം. ഈ സമയം പരമാവധി ആരോഗ്യമില്ലാത്തതെല്ലാം നീക്കം ചെയ്യുകയും ആരോഗ്യമുള്ളത് മാത്രം നിലനിർത്തുകയും ചെയ്യുക. 6 മുതൽ 8 വരെ മാസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ സാധിക്കും. പിന്നെ വിളവെടുപ്പിന് ഒരു മാസം മുൻപ് നന കൊടുക്കുന്നത് നിർത്തണം. അതുപോലെ മാതൃചെടിയോട് ചേർത്ത് കെട്ടി പുതിയ മുളകൾ പൊട്ടാതിരിക്കാൻ മണ്ണിട്ട് മൂടുകയും വേണം. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പരിചരണം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് ഈ പറഞ്ഞ രീതിയിൽ മാത്രം ചെയ്താൽ മതി. വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും നമുക്ക് മറ്റു കൃഷിരീതിയുമായി കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: Ready Macfast 90.4 Time Check
2: 10 o'clock Football ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസ് ഉള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
3: റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4 പ്രിയ ശ്രോതാക്കൾക്ക് ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 2006 ലോകകപ്പിലെ 104 മത്സരങ്ങളിൽ 88 എണ്ണം പൂർത്തിയായി. 16 ടീമുകൾ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. റൌണ്ട് ഓഫ് 32 നോക്കൌട്ട് ഘട്ടത്തിലെ പ്രധാന വിശേഷങ്ങൾ നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാം. മെക്സിക്കോയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മെക്സിക്കോയുടെ ഗോൾ കീപ്പർ ഗില്ലർമോ ഓച്ചയാണ്. 6 ലോകകപ്പ് കളിച്ച മെക്സിക്കോ ഗോൾ കീപ്പർ ഗില്ലർമോ ഓച്ച എന്ന 40-കാരൻ മികച്ച പ്രകടനത്തിലൂടെ കാണികളുടെ ഹീറോയായി മാറി. മെക്സിക്കോയിലെ ആസ്ടെക് സ്റ്റേഡിയത്തിൽ കാണികൾ മെമോ എന്ന ആർപ്പുവിളിയോടെയാണ് ഒച്ചയെ വരവേറ്റത്. 2018 ലോകകപ്പ് ഫുട്ബോൾ കളിച്ച ഈജിപ്തിന്റെ ഗോൾ കീപ്പർ

നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിക്കാതെ ടൂർണമെന്റിൽ നിന്നും പുറത്താവുന്നതും അന്ന് ആദ്യമായിട്ടായിരുന്നു. ഇത്തവണ സൗത്ത് ആഫ്രിക്ക നോക്കൌട്ട് റൌണ്ടിലേക്ക് കടന്നുവെങ്കിലും ആതിഥേയ രാജ്യമായ കാനഡയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടു. പ്രതിരോധത്തിലും മധ്യനിരയിലും മികച്ച നിന്നത് കാനഡയായിരുന്നു. രണ്ടാം പകുതിയുടെ അധിക സമയത്ത് കാനഡയുടെ സ്റ്റീഫൻ എസ്റ്റിക്വയോ പെനാൽറ്റി ബോക്സിൽ നിന്നും നേടിയ നിർണായക ഗോളിലൂടെ കാനഡ ചരിത്രത്തിലാദ്യമായി വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. അത്യന്തം കാണികളെ ആവേശത്തിന്റെയും ആകാംക്ഷയുടെയും മുൻമുനയിൽ നിർത്തിയ മത്സരമായിരുന്നു ജപ്പാൻ ബ്രസീൽ പോരാട്ടം. മികച്ച ഗെയിം പ്ലാനോടുകൂടിയാണ് ജപ്പാൻ ശക്തരായ ബ്രസീലിനെ നേരിട്ടത്. 4 മധ്യനിര താരങ്ങളുടെ പിൻബലത്തോടെ പ്രതിരോധത്തിലും കൗണ്ടർ അറ്റാക്കിലും ജപ്പാൻ ആദ്യ പകുതിയിൽ സാംബ താളം തെറ്റിച്ചു. ബ്രസീൽ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്ത് 29th മിനിറ്റിൽ ബുദ്ധിപരമായ ഒരു കാർപ്പറ്റ് ഡ്രൈവിലൂടെ കൈഷോ സാനോ ബ്രസീലിന്റെ വല കുലുക്കി. ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാസിമറോ പന്തുമായി കുതിച്ചെത്തിയ കൈഷോ സാനോയെ ചലഞ്ച് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ആദ്യ പകുതിയിൽ തന്നെ ഗോൾ തിരിച്ചടിക്കാൻ ബ്രസീൽ ശ്രമിച്ചു. എങ്കിലും പ്രതിരോധ നിരയുടെ എണ്ണം കൂട്ടി പെനാൽറ്റി ബോക്സിൽ ഒട്ടും തന്നെ സ്പേസ് കൊടുക്കാതെ ജപ്പാൻ ബ്രസീൽ അറ്റാക്കിനെ പ്രതിരോധിച്ചു നിർത്തി. ജപ്പാൻ ഗോൾ കീപ്പർ സിയോൺ സുസുക്കി അവസരത്തിനൊത്തുയർന്ന മികച്ച രക്ഷപ്പെട്ടലുകൾ നടത്തി. രണ്ടാം പകുതിയിൽ ബ്രസീൽ കളിയുടെ നിയന്ത്രണം കൈപ്പിടിയിലാക്കി. ഇടതുവിംഗിൽ വിനീഷ്യസ് ജൂനിയറിനെയും വലതുവിംഗിൽ റയാനെയും ഹൈ പ്രസിംഗ് ഡ്രിബ്ലിംഗുമായി ജപ്പാനെ തീർത്തും പ്രതിരോധത്തിലാക്കി. 51-53 മിനിറ്റുകളിൽ ഗോൾ എന്ന് കരുതിയ രണ്ട് അറ്റംപ്റ്റുകൾ സുസുക്കി വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഗോൾ ഏരിയയുടെ ടോപ്പിൽ മാർക്ക് ചെയ്യപ്പെടാതെ ഇന്ന കാസിമറോയുടെ ഷാർപ്പ് ഹെഡർ 56th മിനിറ്റിൽ ബ്രസീലിന് സമനില നേടിക്കൊടുത്തു. വിനീഷ്യസ് ജൂനിയറിന്റെ മനോഹരമായ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങി. മാത്യൂസ് കുൻഹയ്ക്ക് പകരം ഗബ്രിയൽ മാർട്ടിനെല്ലി അറ്റാക്കിംഗിലേക്ക് വന്നത് വിനീഷ്യസ് ജൂനിയറിന് പെനാൽറ്റി ബോക്സിൽ നടത്തിയ ചടുലമായ നീക്കങ്ങളും ജപ്പാന്റെ പ്രതിരോധ നിരയിൽ തലവേദന സൃഷ്ടിച്ചു. രണ്ടാം പകുതിയുടെ അധിക സമയം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർട്ടിനെല്ലിയുടെ ഇടംകാൽ ഷോട്ട് സുസുക്കിയെ കീഴ്പ്പെടുത്തി ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് ബർത്തുറപ്പിച്ചു. ജപ്പാൻ ഗോൾ കീപ്പർ സുസുക്കിയുടെ റിഫ്ലക്സും പൊസിഷനിങ്ങും എടുത്തു പറയത്തക്ക പ്രകടനമായിരുന്നു. US മാസച്യൂസെറ്റ് ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ 64,000 വരുന്ന കാണികളുടെയും ദശലക്ഷക്കണക്കിന് ടെലിവിഷൻ പ്രേക്ഷകരുടെയും പ്രതീക്ഷകൾ തകിടം മറിച്ച് പരാഗ്വേ ജർമ്മനിയെ മറികടന്ന് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. നിശ്ചിത സമയത്ത് 1-1 സമനില പാലിച്ച് ഷൂട്ടൌട്ടിൽ 4-3 അവർ വിജയം കണ്ടെത്തി. പരാഗ്വേ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലന്റെ രണ്ട് മികച്ച രക്ഷപ്പെടുത്തലുകൾ ഷൂട്ടൌട്ട് സഡൻ ഡെത്തിലേക്ക് എത്തിച്ചു. സഡൻ ഡെത്ത് എന്നത് ഷൂട്ടൌട്ട് സമയത്ത് ടീമുകൾ തുല്യത പാലിച്ചാൽ ഇരു ടീമുകൾക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ നൽകും. തുല്യ അവസരങ്ങളിൽ ലീഡ് നേടുന്ന ടീം വിജയിക്കും. സഡൻ ഡെത്തിലൂടെ ജർമ്മനിയുടെ ജോനാഥാൻ ഥായയുടെ കിക്ക് ക്രോസ്ബാറിന് മുകളിലൂടെ പറന്നപ്പോൾ പരാഗ്വേയുടെ വിജയവഴി എളുപ്പമായി. റൌണ്ട് ഓഫ് 32 വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു 12 ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ സെമിഫൈനൽ കളിക്കുകയും 8 ഫൈനൽ കളിക്കുകയും 4 ജേതാക്കളാകുകയും ചെയ്ത ജർമ്മനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വേ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ഉടനീളം പരാഗ്വേ കാണിച്ച മാനസിക കരുത്ത്, അതായത് ഒരു മെന്റൽ കോൺഫിഡൻസ്, പെനാൽറ്റി ഷൂട്ടൌട്ട് സമയത്തും നിലനിർത്താൻ സാധിച്ചത് പരാഗ്വേയ്ക്ക് വിജയം കണ്ടെത്തുവാനേറെ സഹായിച്ചു. ടൂർണമെന്റിലെ മറ്റൊരു പ്രതീക്ഷയായിരുന്നു ടോട്ടൽ ഫുട്ബോളിന്റെ വക്താവായിരുന്ന യോഹാൻ ക്രൈഫ്, റൂട്ട് ഗള്ളിറ്റ്, മാർക്കോ വാൻ ബാസ്റ്റിൻ തുടങ്ങിയ പഴയകാല ലോകോത്തര താരങ്ങളുടെ സ്വന്തം നാടായ നെതർലൻഡ്സ്. ഡച്ച് പടയ്ക്ക് ഇത്തവണ ശക്തി പകർന്നത് ടീം ക്യാപ്റ്റൻ വാൻ ഡിജിക്, കോഡി കാപ്കോ, ഫ്രാങ്ക് ഡി ജോങ് തുടങ്ങിയ പ്രമുഖ താരങ്ങളായിരുന്നു. ടൂർണമെന്റിലെ കറുത്ത കുതിരകളിലൊന്നായ മൊറോക്കോ ഈ ലോകകപ്പിലെ ഒരു നിർണായക ശക്തിയാകുമെന്ന് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ മൊറോക്കോയുടെ കളി നേരിട്ട് കണ്ടപ്പോൾ ഞാൻ വിലയിരുത്തിയതാണ്. മൊറോക്കോ നിലവിലെ ഫോം നിലനിർത്തിയാൽ സെമിഫൈനൽ വരെ കളിക്കുവാനും സാധ്യതയുണ്ട്. മികച്ച ഫോം നിലനിർത്തുന്ന നോർവേ ഐവറി കോസ്റ്റിനെ, ഇപ്പോൾ കോട്ടാഡി ഐവറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, പരാജയപ്പെടുത്തി. അന്റോണിയാനൂസ് ആദ്യ പകുതിയിൽ നേടിയ ഗോൾ രണ്ടാം പകുതിയിൽ അമൽ ഡിയാലോ മടക്കി. മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്ന് കരുതിയപ്പോൾ നോർവേയുടെ ഗോൾ വേട്ടക്കാരനായ എർലിംഗ് ഹാലൻഡ് 86th മിനിറ്റിൽ വിജയഗോൾ സമ്മാനിച്ച് നോർവേയെ റൌണ്ട് ഓഫ് 16 എത്തിച്ചു. ഇഞ്ചുറി സമയത്തിന്റെ അവസാനം അമാദ്
ഡിയാലോയുടെ 30 വാര അകലെ നിന്നുള്ള

0: ഫ്രീ കിക്ക്. നോർവേ ഗോൾ കീപ്പർ ഓർജൻ നെയ്ലാൻഡ് പറന്ന് സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നു. ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ഫ്രാൻസ് വിജയിച്ചു. കിലിയൻ എംബപ്പെ രണ്ട് ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ തങ്ങളുടെ മത്സരം കടുത്തതാക്കി. മെസ്സിയുടെ 7 ഗോളുകൾക്ക് തൊട്ടുപിറകിൽ ആള് ഗോളുകളുമായി എംബപ്പെയുണ്ട്. മത്സരത്തിലുടനീളം എംബപ്പയുടെ പ്രകടനവും സ്കോറിങ്ങും മികവും വളരെ ശ്രദ്ധേയമാണ്. 1970s and 1986s ലോകകപ്പ് ഫൈനലിന്റെ വേദിയായ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ ആതിഥേയ രാജ്യത്തിലെ കാണികളുടെ പ്രോത്സാഹനത്തോടെ മെക്സിക്ക ഇക്വഡോറിനെ പരാജയപ്പെടുത്തി. അറ്റാക്കിംഗ് ഫുട്ബോളിലൂടെ കളിയുടെ നിയന്ത്രണം മെക്സിക്കോക്കായിരുന്നു. എങ്കിലും മത്സരത്തിൽ മെക്സിക്കോ 9 തവണ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചതിൽ 2 മാത്രമേ ലക്ഷ്യം കണ്ടുള്ളൂ. ഇക്വഡോറിന് 3 തവണ മാത്രമേ മെക്സിക്കോ ഗോളിയെ പരീക്ഷിക്കാൻ അവസരം ലഭിച്ചുള്ളൂ. ബോൾ പ്ലേയേക്കാൾ കൂടുതൽ കായിക ശക്തിയും മാൻ ടു മാൻ ടാക്ലിംഗും ഇക്വഡോർ ശ്രദ്ധിച്ചതുകൊണ്ടാവും മത്സരം പലപ്പോഴും പരുക്കനായി. എങ്കിലും സ്ലോവേനിയയിൽ നിന്നുള്ള UEFA റഫറി സ്ലാവോ വിൻസിക് മത്സരം നന്നായി നിയന്ത്രിച്ചു. ലോക ഫുട്ബോളിന് നിയമങ്ങൾ നൽകിയ ഇംഗ്ലണ്ട് അക്ഷരാർത്ഥത്തിൽ നവാഗതരായ കോങ്കോയോട് വിയർത്തുപോയി. പ്രതീക്ഷകൾ കൂടുതൽ മനസ്സിലുള്ളതുകൊണ്ടാകാം വലിയ സമ്മർദ്ദത്തിലാണ് ഇംഗ്ലണ്ട് കളി ആരംഭിച്ചത്. കോങ്കോ കളിക്കാർ അടുത്തടുത്ത് നിന്ന് കോംപാക്ട് ഡിഫൻസ് ആവിഷ്കരിച്ചപ്പോൾ ഇംഗ്ലണ്ടിന് മുന്നേറി ഗോൾ നേടുവാൻ കഴിഞ്ഞില്ല. 9 നമ്പർ ജേഴ്സി അണിഞ്ഞ ഹാരി കെയ്നെ കോങ്കോ ഡിഫൻസ് വിദഗ്ധമായി മാർക്ക് ചെയ്തു. മത്സരത്തിന്റെ 7 മിനിറ്റിൽ ബ്രയാൻ സിപ്പൻഗ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഗോൾ നേടി. തുടർന്ന് ഇംഗ്ലണ്ടിന്റെ പ്രസിംഗ് കോങ്കോ ഗോൾ കീപ്പർ ലേണൽ എംബസിയും ഡിഫൻസും 75 മിനിറ്റ് വരെ പിടിച്ചു നിർത്തി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആഴ്സണൽ ടീമിലെ കളിക്കാരനായ സാക്കയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇംഗ്ലണ്ടിനേറെ ഗുണം ചെയ്തു. 22 നമ്പർ എംബംബെ നടത്തിയ ഗോൾ ലൈൻ സേവ് കോങ്കോയ്ക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കൊടുത്തു. എങ്കിലും പരിചയസമ്പന്നനായ ഹാരി കെയ്ൻ 75-76 മിനിറ്റുകളിൽ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. ആദ്യമായി നോക്കൌട്ട് റൌണ്ട് വരെ എത്തിയ പ്രൌഢിയോടെ കോങ്കോ മത്സരത്തിൽ നിന്നും മടങ്ങി. ബെൽജിയം സെനഗലിനെ 3-2 പരാജയപ്പെടുത്തി. ആവറേജ് നിലവാരം പുലർത്തിയ മത്സരമായിരുന്നു ഇത്. വിജയിച്ചുവെങ്കിലും ബെൽജിയം ടീം ഏറെ മെച്ചപ്പെടുവാനുണ്ട്. ഓരോ മത്സരം കഴിയും തോറും മെച്ചപ്പെടുന്ന ടീമാണ് സ്പെയിൻ. 3-0 ഓസ്ട്രിയയെ തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. സ്പെയിനിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ മധ്യനിരയാണ്. പോർട്ടുഗൽ ക്രൊയേഷ്യ മത്സരവും കാണികൾക്കേറെ ആവേശം പകർന്നു. നമ്മുടെ നാട്ടിൽ ഏറെ പ്രിയപ്പെട്ടവനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, CR7 എന്ന ഓമനപ്പേരിൽ നമ്മൾ വിളിക്കുന്നത്. ലൂക്ക മോൺട്രിച്ചും CR7 തമ്മിൽ നേർക്കുനേർ ബലാബലം പരീക്ഷിച്ച മത്സരമായിട്ടാണ് ലോകം ഈ മത്സരത്തെ വിലയിരുത്തിയത്. ആക്രമണ പ്രത്യാക്രമണത്തിലൂടെ വളരെ ഉയർന്ന നിലവാരം പുലർത്തി കാണികൾക്ക് വിരുന്നൊരുക്കിയൊരു മത്സരമായിരുന്നു ഇത്. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ ഈ മത്സരത്തിന് കണ്ടുനിന്ന കാണികൾ എല്ലാവർക്കും അത് വളരെ ഒരു അനുഭവമായിട്ട് മാറി. ഇവാൻ പെറിസിക്കയിലൂടെ ക്രൊയേഷ്യ ലീഡ് നേടി കപ്പ് സാധ്യതയുള്ള പോർട്ടുഗലിനെ ഞെട്ടിച്ചു. 68 മിനിറ്റ് വരെ ഈ ലീഡ് അവർ നിലനിർത്തി. ക്രൊയേഷ്യയുടെ ഡിഫൻഡർ ജോസിഫ് സുട്ടാലോ പോർട്ടുഗലിലെ റിനാട്ടോ വെയ്ഗിനെ പെനാൽറ്റി ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി റൊണാൾഡോ മുതലാക്കി പോർട്ടുഗലിന് സമനില നേടി. ഇഞ്ചുറി സമയത്ത് റാമോസ് നേടിയ ഗോളിന് പോർട്ടുഗലിന് അവസാന 16 ബെർത്ത് ഉറപ്പിച്ചു. വീഡിയോ അസിസ്റ്റഡ് റഫറിംഗിൽ, അതായത് വാർ, പലതവണ പരിശോധിച്ച മത്സരമായിരുന്നു ഇത്. ക്രൂഷ്യൽ തീരുമാനങ്ങൾക്ക് വാർ എങ്ങനെ പ്രയോജനപ്പെടും എന്നത് ഈ മത്സരം ഒരു ഉദാഹരണമാണ്. ക്രൊയേഷ്യയുടെ ലാസ്റ്റ് മിനിറ്റ് ഗോൾ ഓഫ്സൈഡ് എന്ന് വിധി എഴുതിയതും വാറിലൂടെയാണ്. ഫിഫ ആസ്ഥാനത്തിന്റെ നാടായ സ്വിറ്റ്സർലൻഡ് അൾജീരിയ മത്സരവും നിലവാരം പുലർത്തി. അൾജീരിയ ലീഡ് നേടിയ ശേഷം സ്വിറ്റ്സർലൻഡ് 2 അടിച്ച് വിജയമുറപ്പിച്ചു. സ്വിറ്റ്സർലൻഡ് ഗോൾ കീപ്പറിന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരവും പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിധി നിർണയിച്ചത്. ഈജിപ്തിന്റെ മുഹമ്മദ് സലയുടെ മികച്ച പ്രകടനമായിരുന്നു. സലയുടെ നിലവാരത്തിലുള്ള സഹകളിക്കാരുടെ അഭാവം ഈജിപ്ത് പ്രകടനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. മുഴുവൻ സമയത്ത് ഇരു ടീമുകളും 1-1 സമനില പാലിച്ചു. ഷൂട്ടൌട്ടിൽ 4-2 ഓസ്ട്രേലിയ വിജയിച്ചു. അർജന്റീന കേപ്പ് വെർദ മത്സരത്തിൽ പ്രതീക്ഷിച്ചതുപോലെ അർജന്റീന വിജയിച്ചു. 4-0 സ്കോറിന് അർജന്റീന വിജയിച്ചു കയറിയപ്പോൾ ലോകകപ്പിന്റെ ഫുട്ബോളിന്റെ ഫൈനലിലേക്കുള്ള അവരുടെ വഴി ഒന്നുകൂടെ തെളിഞ്ഞു വന്നു. കൊളംബിയ ഖാനയെ 1-0 പരാജയപ്പെടുത്തി. കളിയിൽ മുന്നിട്ട് നിന്നത് കൊളംബിയ ആയിരുന്നു. കൊളംബിയയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് അറ്റാക്കിങ്ങിലും അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗിലും കയറിയിറങ്ങി കളിക്കുന്ന ഹിഗിറ്റോയാണ്. 1990 ലോകകപ്പിലെ ഹിഗിറ്റോയുടെ സ്കോർപ്പിയോൺ കിക്ക് ലോകപ്രസിദ്ധമാണ്. ഈ വേൾഡ് കപ്പിൽ ഒരു പ്രധാന കാര്യം നമുക്ക് കണ്ടുപഠിക്കുവാനായിട്ടുണ്ട്. അതായത് മത്സരശേഷം ജപ്പാൻ ഗ്രൗണ്ടിൽ നടത്തിയ അവരുടെ ആ പ്രകടനം, എല്ലാവരുടെയും മുന്നിൽ തലകുലിഞ്ഞ് നിന്നുകൊണ്ട് തങ്ങളുടെ പരാജയം രാജ്യത്തിന്റെ പരാജയമാണെന്നുള്ള രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ നമസ്കരിക്കുന്ന ജപ്പാൻ ടീം, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിലും തങ്ങളുടെ കാണികൾ ഇരുന്ന സ്റ്റേഡിയത്തിലെ ഗാലറിയിലും കാണികളും ടീമുകൾ ഡ്രസ്സിംഗ് റൂമിലും അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് മുഴുവനും മാറ്റി ക്ലീൻ ആക്കിയിട്ട് മത്സരത്തിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ദൃശ്യം. തീർച്ചയായിട്ടും നമ്മുടെ വലിയ വേദികളിലും മത്സരങ്ങളിലും ഒക്കെ നമുക്ക് അനുകരിക്കാവുന്ന ഒരു പ്രവൃത്തിയാണിത്. അമേരിക്കയിലെ മറ്റ് സ്റ്റേഡിയങ്ങളിലും ഇതേ രീതികൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് അമേരിക്കയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിനും ഇത് നല്ലൊരു പാഠമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആതിഥേയ രാജ്യങ്ങളായ USA കാനഡയും മെക്സിക്കോയും ടീമുകൾ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശക്തരായ ടീമുകൾ ഉൾപ്പെടുന്ന പ്രീ ക്വാർട്ടറിൽ മത്സര വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.
1: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെ പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മേരും ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ്. ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ മെസാക്കോ.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 11 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ബാർബഡോസിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രങ്ങളിലൊന്നും കൂടിയാണിത്. ചലിക്കുന്ന ശവപ്പെട്ടികളാണ് ഞാൻ ഈ പറഞ്ഞ കല്ലറയുടെ പ്രത്യേകത. 1812 ഓഗസ്റ്റ് 9 ഈ കല്ലറയെ ചുറ്റിപ്പറ്റിയുള്ള കഥകളുടെ ഒരു തുടക്കം. ബാർബഡോസിൽ താമസമാക്കിയ സമ്പന്നനായ ബ്രിട്ടീഷ് വംശജൻ കേണൽ തോമസ് ചേസിന്റെ മൃതദേഹം മറവ് ചെയ്യാനായി തുറന്നതായിരുന്നു ഈ കല്ലറ. കല്ലറ തുറന്ന എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം തോമസ് ചേസിന്റെ 2 പെൺമക്കളുടെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ മൃതദേഹവും ഈ കല്ലറയിൽ തന്നെയായിരുന്നു അടക്കം ചെയ്തിരുന്നത്. എന്നാൽ കല്ലറയിലെ ശവപ്പെട്ടികളെല്ലാം വെച്ച സ്ഥാനത്ത് നിന്ന് മാറി ക്രമരഹിതമായി കിടക്കുന്നു. അതേസമയം സ്ഥാനം മാറിയതല്ലാതെ പെട്ടികളൊന്നും തുറന്നിട്ടുമില്ലായിരുന്നു. എന്തായിരിക്കും അല്ലേ സംഭവം? എന്താണെന്നുള്ളത് നമുക്കൊരു ബ്രേക്കിന് ശേഷം പറയാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മേരും ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ്. ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: വണ്ടർ വേൾഡ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശവപ്പെട്ടികൾ തനിയെ ചലിക്കുന്ന കല്ലറയെ കുറിച്ചാണ്. തോമസിന്റെ മക്കളായ ആൻ 1808 രണ്ടാം വയസ്സിലും ഡോർക്കസ് 1812 പന്ത്രണ്ടാം വയസ്സിലുമാണ് മരിച്ചത്. തോമസിന്റെ മരണശേഷം 4 വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു കുടുംബാംഗത്തിന്റെ മൃതദേഹം സംസ്കരിക്കാൻ കല്ലറ തുറന്നപ്പോഴും അതേ കാഴ്ച തന്നെയായിരുന്നു കണ്ടിരുന്നത്. അന്ന് തോമസ് ചേസിന്റെ ശവപ്പെട്ടിക്കുൾപ്പെടെ സ്ഥാനചലനം സംഭവിച്ചിരുന്നു. ഓരോ തവണ കല്ലറ തുറക്കുമ്പോഴും ശവപ്പെട്ടികൾ സുരക്ഷിതമായി വെച്ച ശേഷം പുറത്തുനിന്ന് ആർക്കും തുറക്കാനാകാത്ത തരത്തിൽ പൂട്ടിയിരുന്നു. എന്നിട്ടും ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഏവരും ആശ്ചര്യപ്പെട്ടു. അന്വേഷണത്തിൽ മറ്റാരും അകത്ത് കടന്നിട്ടില്ലെന്നും കല്ലറയിലേക്ക് മറ്റു ഭൂഗർഭരഹസ്യപാതകൾ ഇല്ലെന്നും ബോധ്യമായി. കല്ലറയുടെ കവാടം ഒഴികെ ബാക്കിയെല്ലാം മണ്ണിനടിയിലുമാണ്. കല്ലറയുടെ വാതില് ഒരാൾക്ക് എളുപ്പം തുറക്കാനാവുന്നതുമല്ലായിരുന്നു. മാർബിൾ കൊണ്ട് നിർമ്മിച്ച കല്ലറയുടെ കൂറ്റൻ വാതിൽ ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് തള്ളി നീക്കുകയും ചെയ്യണം. 1819 ചേസ് കല്ലറിയിൽ മറ്റൊരു മൃതദേഹം കൂടി അടക്കം ചെയ്തു. ഇത്തവണ ബാർബഡോസ് ഗവർണർ തന്നെ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും കല്ലറയുടെ കോൺക്രീറ്റ് കവാടം അടച്ചുപൂട്ടി മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. കല്ലറയ്ക്കുള്ളിൽ തറയിൽ മണ്ണ് പാകി. ആരെങ്കിലും കല്ലറയ്ക്കുള്ളിലെത്തി ശവപ്പെട്ടികൾ മാറ്റിയാൽ അതിന്റെ പാടുകളും മണ്ണിൽ അവശേഷിക്കും. അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി എന്തായിരിക്കും എന്നുള്ളത് ഒരു ബ്രേക്കിന് ശേഷം പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
5: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി
0: വണ്ടർവേൾഡിൽ ശവപ്പെട്ടികൾ തനിയെ ചലിക്കുന്ന കല്ലറയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു വർഷത്തിന് ശേഷം കല്ലറ വീണ്ടും തുറന്നു. കല്ലറയുടെ കവാടത്തിനും പൂട്ടിനുമൊന്നും യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. എന്നാ തുറന്നപ്പോ കണ്ടത് ശവപ്പെട്ടികൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നത് തന്നെയാണ്. ചില ശവപ്പെട്ടികൾ കുത്തനെ വെച്ച നിലയിലുമായിരുന്നു. മണ്ണിലാണെങ്കിൽ അസ്വാഭാവികമായ പാടുകളൊന്നും കണ്ടതുമില്ല. ഒടുവിൽ ചേസ് കുടുംബാംഗങ്ങളും അധികൃതരും ഒരു തീരുമാനത്തിലെത്തി. കല്ലറയിലെ ശവപ്പെട്ടികളെല്ലാം പുറത്തെടുത്ത് അവയെ പ്രത്യേകം അടക്കം ചെയ്യുക എന്നതായിരുന്നു അത്. അതോടെ ശൂന്യമായി മാറിയ ആ കല്ലറയ്ക്ക് അധികൃതർ എന്നേക്കുമായി താഴെട്ടു. ശരിക്കും ചേസ് വോൾട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ചേസ് വോൾട്ടിലെ ചലിക്കുന്ന ശവപ്പെട്ടികൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമല്ലാത്തതിനാൽ അവ ഇന്നും അർബൻ ലെജൻഡ്സ് അഥവാ ആധുനിക കെട്ടുകഥകളായാണ് കണക്കാക്കപ്പെടുന്നത്. കല്ലറയെപ്പറ്റി ബാർബഡോസുകാർക്കിടയിൽ നിരവധി വിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട്. അതേസമയം ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്തെ ന്യൂസ് പേപ്പറുകളോ ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ശവസംസ്കാരങ്ങളുടെ രേഖയോ ലഭിച്ചിട്ടില്ലെന്ന ചിലരുടെ ആരോപണം ചേസ് വോൾട്ടിലെ ചലിക്കുന്ന ശവപ്പെട്ടികൾ കെട്ടുകഥയാണെന്ന വാദത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് വർഷം പഴക്കമുള്ള സംഭവങ്ങൾ, അതിന്റെ സത്യാവസ്ഥ തേടി പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എല്ലാം കെട്ടുകഥകളോ അല്ലെങ്കിൽ പഴങ്കഥകളോ ഒക്കെ ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്.

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അത്ഭുതകരമായിട്ടുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടർ വേൾഡിലൂടെ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ചൈനയിലെ ഒരു മൃഗശാലയിലെ ഒരു പരസ്യത്തിന്റെയാണ് ഇന്നത്തെ വാർത്ത. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്ന ഒരു വാർത്തയാണ്. ഹെനാൻ പ്രവിശ്യയിലെ ലുവോഹെ നഗരത്തിലെ ലുവോഹെ വന്യജീവി മൃഗശാലയിൽ ഒരു നിയമനമുണ്ട്. ജോലി എന്താണെന്നല്ലേ, വളരെ ചെറിയൊരു ജോലിയാണ്, ഒരു കരടിയാകണം, അത്രയുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും കേട്ടത് ശരിയാണോ എന്നുള്ളത്. കേട്ടത് ശരിയാണ്. കരടിയുടെ വേഷം ധരിച്ച് മൃഗശാലയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നതാണ് ജോലി. ഈ പരസ്യം വൈറലാവാൻ കാരണം അതുമാത്രമല്ല, ഇതിൽ കിട്ടുന്ന ശമ്പളം കൂടിയാണ്. ഒരു വർഷം 100,000 യുവാനാണ്, അതായത് ഏകദേശം 14,00,000 രൂപ ശമ്പളം. കരടിയുടെ വേഷം ധരിച്ച് പാർക്കിൽ ചുറ്റി നടന്ന് വരുന്നവരുമായി ഇടപഴകുക എന്നുള്ളതാണ് ജോലി. പക്ഷേ ഇങ്ങനെ കരടി വേഷം ധരിച്ചാൽ സംസാരിക്കാൻ പാടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ സംസാരിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. June 13 ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് മൃഗശാല പുറത്തുവിട്ടത്. വളരെ മൃദുവായ കറുത്ത കരടിയുടെ വസ്ത്രമായിരിക്കും ധരിക്കേണ്ടത്. 6 മണിക്കൂർ ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് ജോലി. മാസത്തിൽ 4 അവധി ലഭിക്കും. അപേക്ഷകർ 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരും ശാരീരികമായി ആരോഗ്യമുള്ളവരുമായിരിക്കണം. ചാടുക, നൃത്തം ചെയ്യുക, മരങ്ങൾ കയറുക, ഇനിയിപ്പോ ക്ഷീരിതലാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുക, അങ്ങനെ വിചിത്രവും ആവിഷ്കാരപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഈ ജോലിയിൽ അനുവാദമുണ്ട്. സന്ദർശകർ നൽകുന്ന ഭക്ഷണവും വാങ്ങാം. ഇതൊക്കെയാണ് പരസ്യത്തിലെ മറ്റ് വാചകങ്ങൾ. എന്തായാലും അവരുടെ മേഖലയിലെ ഏറ്റവും സ്വതന്ത്രമായ സ്ഥാനം എന്നാണ് മൃഗശാല ജീവനക്കാർ ഈ ജോലിയെ വിളിക്കുന്നത്. May 1 സർക്കാരിന്റെ പിന്തുണയോടെ തുറന്ന മൃഗശാല സന്ദർശകരുടെ വരവ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ കരടി വേഷം കിട്ടുന്നവരെ നിർത്തുന്നത്. സംഭവം ഹിറ്റായതോടെ 100-ൽ പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര ഒഴിവുണ്ട് എന്നുള്ളത് ഇതുവരെ അധികൃതർ അറിയിച്ചിട്ടില്ല. ഇത്രയും രൂപ ശമ്പളം കിട്ടുവാണെന്നുണ്ടെങ്കിൽ കരടി വേഷം കെട്ടാനുള്ള ആഗ്രഹവുമായി ചെല്ലുന്നവരും ഉണ്ടാവും. അപ്പൊ എന്തായാലും നല്ല കൗതുകപരമായിട്ടുള്ള വാർത്ത തന്നെയാണല്ലേ. ഇഷ്ടമുള്ള പോലെ നടക്കുകയും ചെയ്യാം, ഇരിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ ഉറങ്ങുകയും ചെയ്യാം. അപ്പൊ എന്തായാലും ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ്.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അടുത്തതായിട്ട് വണ്ടർ വേൾഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാവി ചാറ്റ് ജി പി ടി പറയും, ഇങ്ങനെ ചെയ്താൽ മതി. എങ്ങനെ? അതായത്, ഓട്ടോ ഡ്രൈവറുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയത്. ഇപ്പോഴിതാ ഒരു ചാറ്റ് ബോട്ടായ ചാറ്റ് ജി പി ടിയെ കുറിച്ച് ഓട്ടോ ഡ്രൈവർ പറയുന്ന വീഡിയോയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെ AI ചാറ്റ് ബോട്ട് സ്വാധീനിച്ചുവെന്നാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. തനിക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ചാറ്റ് ജി പി ടി തരുമെന്ന് ഡ്രൈവർ പറയുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ പ്രചരിച്ചതും. അതായത്, ചാറ്റ് ജി പി ടി വളരെ നല്ലതാണ്, ജോലി, വിവാഹം, മറ്റു പൊതുവിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിൽ കന്നഡ ഭാഷയിലും എഴുതാം. ജ്യോതിഷത്തെ കുറിച്ച് വരെ ചോദിച്ചാൽ ഉത്തരം പറയും. എന്താശയക്കുഴപ്പമുണ്ടെങ്കിലും നിങ്ങളെ അത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കൈയുടെ ഫോട്ടോ എടുത്ത് ചാറ്റ് ജി പി ടിയിൽ ഇട്ടാൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പറയും എന്നുള്ളതാണ് ഡ്രൈവർ ആ വീഡിയോയിൽ പറഞ്ഞത്. എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ, പ്രത്യേകിച്ച് AI യുഗത്തിൽ, എന്ത് വേണമെങ്കിലും നമുക്ക് ഞൊടിയിടയിൽ അറിയാൻ സാധിക്കുമല്ലേ. പക്ഷേ ഈ ഓട്ടോ ഡ്രൈവറുടെ വീഡിയോ വൈറലായി എന്നുള്ളതിന്റെ മറ്റൊരു പ്രത്യേകത, സാധാരണക്കാരിലേക്കും ഈ പറഞ്ഞിട്ടുള്ള AI എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഭാവി കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ മതി എന്നൊരു ഉത്തരവും കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സംശയം ചോദിക്കാം. ഇനിയിപ്പോ ഒറ്റക്കിരിക്കുന്നവരാണെങ്കിലും വെറുതെ ഒന്ന് ഒരു ഫ്രണ്ടായിട്ട് ചാറ്റ് ചെയ്യുന്ന പോലെ നമ്മളുടെ ചാറ്റ് ജി പി ടിയോട് സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വണ്ടർ വേൾഡിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കൗതുകപരമായിട്ടുള്ള കാര്യങ്ങളുമായി ഇനിയും വണ്ടർ വേൾഡിൽ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം.

90.4 ലൂടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30 കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. Of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റന്റ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി വേറും ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764727 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 1 o'clock.
0: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ആത്മീയമായ അടുപ്പം നമുക്ക് തോന്നൂല്ലേ? ആ ശബ്ദം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കേവലം സംഗീതമായിട്ട് മാത്രമല്ല, വികാരമായും ഓർമ്മയായും അനുഭവമായും ഒക്കെയാണ്. അത്തരമൊരു അപൂർവ ശബ്ദത്തിന്റെ ഉടമയാണ് ഇന്ന് ദാ നമ്മൾ മധുരഗീതങ്ങളിലൂടെ കേൾക്കാൻ പോകുന്നത്. മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിന്റെ ഏറെ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമ്മൾ ആസ്വദിക്കുന്നത്. എല്ലാവരെയും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർ ജി അമൃത കാർത്തിക്.

ഒരു ഗായകന്റെ ഏറ്റവും വലിയ വിജയം എന്നത് ഓരോ ഗാനത്തിനും അതിൻ്റെതായ ആത്മാവും ഭാവവും പകർന്നു നൽകാൻ കഴിയുമ്പോഴാണ്. ഓരോ വരിയും അർത്ഥപൂർണമാക്കി ഓരോ വികാരവും സ്വാഭാവികമായി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ആ ആലാപന ശൈലിയാണ് അദ്ദേഹത്തെ എന്നും വേറിട്ട് നിർത്തുന്നത്.

സംഗീതത്തെ ഒരിക്കലും വെറും സ്വരങ്ങളുടെ കൂട്ടായ്മയായി മാത്രം കാണാതെ ജീവിതത്തിന്റെ ഭാഷയായി കാണുന്ന കലാകാരൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആലാപനത്തിൽ സാങ്കേതിക മികവിനൊപ്പം ആത്മാർത്ഥതയും ഹൃദയസ്പർശിയായ അനുഭൂതിയും എന്നും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. ഓരോ ഗാനത്തിന്റെയും സാഹചര്യവും വികാരവും കൃത്യമായി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ശബ്ദത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന അപൂർവ പ്രതിഭ തന്നെയാണ് എം ജി ശ്രീകുമാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആലാപനം കേൾക്കുന്ന ഓരോ തവണയും പുതിയൊരു അനുഭവം സമ്മാനിക്കുന്നത്.

സംഗീത ലോകത്ത് കാലം മാറിയിട്ടും സംഗീതത്തിന്റെ അവതരണ രീതികൾ മാറിയിട്ടും തന്റെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടാതെ മുന്നേറാൻ കഴിഞ്ഞ ഗായകനാണ് അദ്ദേഹം. ഓരോ തലമുറയും ഒരുപോലെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ശബ്ദമായി അദ്ദേഹം ഇന്നും നിലകൊള്ളുന്നു.

ഒരു ഗായകൻ പാടുക മാത്രമല്ല ചെയ്യുന്നത്, ഓരോ ഗാനത്തിനും ജീവൻ നൽകുക കൂടി ചെയ്യുന്നുണ്ട്. ഓരോ ഭാവവും സൂക്ഷ്മമായി ഉൾക്കൊണ്ട് അതിനെ ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന എം ജി ശ്രീകുമാർ എന്ന അതുല്യ ഗായകന്റെ അവതരണ ശൈലി സംഗീതാസ്വാദകരെ എന്നും ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്.

0: എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. പാട്ടിനെ ഒരു മത്സരമായിട്ട് കാണാതെ ഒരു സമർപ്പണമായി കാണുന്ന സംഗീത യാത്രയാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ എം ജി ശ്രീകുമാറിന്റെ ഓരോ ആലാപനത്തിലും പരിശീലനത്തിന്റെ കൃത്യതയും അനുഭവത്തിന്റെ പക്വതയും സംഗീതത്തോടുള്ള അളവറ്റ സ്നേഹവും ഒരുപോലെ അനുഭവിക്കാനാകും നമുക്കെല്ലാവർക്കും.

ചില ശബ്ദങ്ങൾ കാലത്തെ അതിജീവിക്കുമെന്ന് പറയാറുണ്ട്. തലമുറകൾ മാറിയാലും ആ ശബ്ദത്തിന്റെ തിളക്കത്തിനോ സ്വീകാര്യതയ്ക്കോ മങ്ങലൊട്ടും തന്നെ ഏൽക്കില്ല. സംഗീതത്തോടുള്ള അർപ്പണബോധവും തുടർച്ചയായ പരിശ്രമവുമാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തെ എന്നും പ്രസക്തമാക്കി നിലനിർത്തുന്നത്. കേൾക്കാം അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം.

ഒരു മികച്ച ഗായകന്റെ പ്രത്യേകത ശ്രോതാക്കൾക്ക് പാട്ട് കേൾപ്പിക്കുക മാത്രമല്ല, ആ ഗാനത്തിന്റെ വികാരം അനുഭവിപ്പിക്കുക കൂടിയാണ്. ഓരോ ആലാപനവും മനസ്സിൽ തൊടുന്ന അനുഭവമാക്കി മാറ്റുന്ന അതുല്യമായ കഴിവാണ് അദ്ദേഹത്തിന്റെ സംഗീതയാത്രയുടെ ഏറ്റവും വലിയ ശക്തി. ഇന്നും അദ്ദേഹത്തിന്റെ എത്രയെത്ര ഗാനങ്ങളാണല്ലേ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
3: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ജീവിതത്തെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു ശബ്ദം. പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത ജീവിതത്തിലും അതേ വിനയത്തോടെയും അതേ ആത്മാർത്ഥതയോടെയും സംഗീതത്തെ ചേർത്തു പിടിച്ചു മുന്നേറുന്ന പ്രിയ ഗായകൻ. ഇന്ന് മധുര ഗീതങ്ങളിലൂടെ എം ജി ശ്രീകുമാറിന്റെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോയത്. ഇനിയും ഒരുപാട് ഗാനങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. എന്തായാലും ഇന്ന് മധുര ഗീതങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Radio Megfast 90.4 Time Check
3: 3 o'clock.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: லட்சுமி சில்க்ஸ் திருவள்ள முத்து ஏட்டுமானூர்.
1: மலையாள சினிமையில் വൻ വിജയങ്ങൾ കൈവരിച്ച നടൻ, മലയാള സിനിമയുടെ ശ്രീ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന നടൻ, മലയാളികളുടെ സ്വന്തം ശ്രീനിയേട്ടൻ, നമസ്കാരം, ഓർമ്മയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണ. ഓർമ്മയിൽ ഇന്ന് മലയാളികളുടെ പ്രിയങ്കരനായ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ.
2: ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം.
3: എന്ത് ധൈര്യത്തിന് ഈ ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
2: ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്.
3: ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ.
2: എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല.
1: മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായിരുന്നു ശ്രീനിവാസൻ. 1986 April 4 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്ത് ശ്രീനിവാസന്റെ ജനനം. നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലെത്തിച്ചു. കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ NSS കോളേജിലുമായിട്ടായിരുന്നു ശ്രീനിവാസന്റെ വിദ്യാഭ്യാസം. പിന്നീട് അദ്ദേഹം മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു. ശ്രീനിവാസൻ മലയാളികളുടെ വാർത്തകളിലും നിരന്തരം ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കേരള സമൂഹത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രം, ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായുള്ള വിമർശനം, ജൈവകൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും ആരുടെയും നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഈ തുറന്നു പറച്ചിലുകളിലൂടെ അദ്ദേഹം പലപ്പോഴായി വ്യക്തമാക്കിയിരുന്നു.
4: ആരാ ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അത് വാങ്ങാൻ വേണ്ടി വന്നാണ്. ഈ 100 രൂപ ഡെയിലി കൊടുക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണോന്നറിയാനാ?
5: വേണ്ട, നടന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. മേൽവിലാസം തന്നെ അങ്ങോട്ട് അയച്ചുതരാം.
4: വളരെ ഉപകാരം. മേൽവിലാസം NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്, അംബുജ് ടൈലേഴ്സ്, ടെമ്പിൾ റോഡ്, തായങ്കരി.
5: നോവലിസ്റ്റാണ്?
4: അതെ, നോവൽ എഴുതാത്ത സമയത്ത് ടൈലറാണ്. എന്റെ ഫസ്റ്റ് വർക്ക് ചിറകുടിഞ്ഞ കിനാവുകൾ. ഒരു കോപ്പി തരാം.
5: അയ്യേ വേണ്ട വേണ്ട.
4: എന്താ പുസ്തക അലർജിയാണോ?
5: ഒരു നോവലിസ്റ്റായി താൻ 100 രൂപയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് കഷ്ടമായിപ്പോയി.
4: യഥാർത്ഥ കലാകാരൻ എന്നും പട്ടിണിക്കാരനാ. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ, അതൊക്കെ പോട്ടെ. ആ 100 രൂപ കിട്ടിയാൽ എനിക്ക് അങ്ങ് പോകായിരുന്നു.
5: ഇതെന്താ നോട്ടടിക്കുന്ന പ്രസോ? താൻ ചെല്ലി, ഇവിടെ ആർക്കും രൂപയൊന്നും കൊടുക്കുന്നില്ല.
4: അപ്പൊ ആളുകൾ പറഞ്ഞതോ?
5: എനിക്ക് പറഞ്ഞതോട് പോയി വാങ്ങി.
4: അല്ല, ഒരു 100 രൂപ കിട്ടിയാൽ
5: ഒന്ന് സ്ഥലം വിടറോ.
4: ദേ എടോ പോടോ എന്നൊന്നും വിളിക്കണ്ട, ഞാനൊരു മലയാള നോവലിസ്റ്റ് ആണ്.
5: കൈ ചൂണ്ടി സംസാരിക്കുന്നു.
4: ഒന്ന് പോടോ.
5: എന്തിനാ സാർ, ഞാൻ ഒരു ശല്യക്കാരനാ, പോരാത്ത നോവലിസ്റ്റും.
4: കുഴപ്പമില്ല, കയറി വരണം മിസ്റ്റർ. എന്റെ നോവല് വായിച്ച ആളായിരിക്കും. നമസ്കാരം, ഞാൻ NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്.
5: 100 രൂപ വേണം
4: അല്ലേ? അങ്ങനെ കേട്ടു. 200 ആയാലും കുഴപ്പമില്ല.
1: സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ചത് പ്രധാനമായും അവിടുത്തെ അക്കാലത്തെ വൈസ് പ്രിൻസിപ്പളായിരുന്ന A പ്രഭാകരനായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ശ്രീനിവാസന് തന്റെ തന്നെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. കുറച്ച് ചെറിയ വേഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥയെഴുതി. ശ്രീനിവാസന്റെ ഒട്ടുമിക്ക വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ മീൻപൊടി ചാലിച്ച് വെള്ളിത്തിരയിൽ എത്തിച്ചതായിരുന്നു. പല സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രത്യേകതയായിരുന്നു.
6: വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ പെരുമാറ, ഒരാശ്വാസവാക്ക്, മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അല്ലാതെ മുഖം കുറിപ്പിച്ച് അകത്ത് കയറിയിരിക്കല്ല വേണ്ടത്.
7: ദിനേശേട്ടാ, ഞാൻ വന്നേ പിന്നെ ദിനേശേട്ടൻ വല്ലാതെ മാറിയിട്ടുണ്ടോ? അമ്മയെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ വല്ലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ?
6: അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ്. ശോഭ അതൊന്നും കാര്യമാക്കണ്ട.
7: എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും എന്റെ മുമ്പിൽ മുഖം കറുപ്പിച്ചിട്ടില്ല. ഞാനതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. ദിനേശേട്ടനും പ്രകാശനും തല്ലുകൂടുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു. സ്വപ്നത്തെ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ പോകരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞു നോക്കി.
6: ആരോട്?
7: എല്ലാരും ഇവിടുന്ന് പോയി ദിനേശേട്ട. അമ്മയും പ്രകാശനും തങ്കമണിയും ഒക്കെ അമ്മാവന്റെ വീട്ടിലേക്ക്. ഞാൻ എന്ത് തെറ്റെയ്തു?
6: ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അതുപോരെ, എല്ലാത്തിനും കാരണം എന്റെ എടുത്തിയാട്ട. നീ കരയണ്ട, ഞാൻ അമ്മയെ പോയി വിളിക്കാം, ക്ഷമയോദിക്കാം. തെറ്റുകാരൻ ഞാനാണ്, വേറെ ആരുമില്ല.
1: മലയാള സിനിമയിൽ വൻ വിജയങ്ങൾ കൈവരിച്ച ശ്രീനിവാസൻ മലയാളികളുടെ വാർത്തകളിലും നിരന്തരം ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കേരള സമൂഹത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രം, ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ വിമർശനം, ജൈവകൃഷി തുടങ്ങിയ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ നിലപാട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും ആരുടെയും നിയന്ത്രണത്തിന്റെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഈ തുറന്നു പറച്ചിലുകളിലൂടെ അദ്ദേഹം പലപ്പോഴായി വ്യക്തമാക്കിയിരുന്നു. ആക്ഷേപഹാസ്യത്തിന്റെ സാധ്യതകൾ സൂക്ഷ്മമായി തന്നെ ഉപയോഗിച്ച ശ്രീനിവാസന്റെ ആദ്യകാല സിനിമകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ നിസ്സഹായതകളും സങ്കടങ്ങളും മിഴിവോടെ ആവിഷ്കരിച്ചിരുന്നു. സത്യൻ അന്തിക്കാടിനൊപ്പം അദ്ദേഹം ചെയ്ത വരവേൽപ്പടക്കമുള്ള സിനിമകൾ മലയാളികളുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും ജീവിതവും പറയുന്നവയാണ്. ശ്രീനിവാസൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമായ ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കു നോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1991 പുറത്തിറങ്ങിയ സന്ദേശത്തിന്റെ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്ത് മുംബൈ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയിരുന്നു ശ്രീനിവാസൻ. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം.
8: അവിടെ പറഞ്ഞതെല്ലാം കേട്ടു. വലിയ ആളായി കഴിയുമ്പോ പഴയതെല്ലാം മറന്നു പോകുമെന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. ഇപ്പോ എന്റെ കുടിലേക്ക് നീ വന്നു.
9: ഒരുപാട് അന്വേഷിച്ചിട്ടും നിന്നെ എനിക്ക് കാണാനൊത്തില്ല. പക്ഷെ എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ഒരിക്കൽ പോലും എന്നെ ഒന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ല ബാല.
8: അങ്ങനെയല്ല, ഒന്നുമില്ലാതെ നാട് വിട്ടപ്പോ ഒന്ന് സ്വന്തം കാലം നിൽക്കാൻ കുറെ സമയമെടുത്തു. കണ്ണടച്ച് തുറക്കും മുമ്പേ ആയിരുന്നല്ലോ നിന്റെ വളർച്ച. ആദ്യമൊക്കെ കാണാം കാണാമെന്ന് വിചാരിച്ചു. കാലം കടന്നുപോയപ്പോ എന്തോ ഒരു ധൈര്യക്കുറവ്. മോശാവസ്ഥയിൽ നീ എന്നെ കാണരുതെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അതെന്റെ അപകർഷതാബോധമായിരിക്കാം.
9: എന്റെ മുമ്പിലോ ബാല?
8: ഞാനെങ്ങനെ വിചാരിച്ചു പോയി.
1: അഭിനയരംഗത്തെ മികച്ച വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ MA ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണപ്പണിക്കാരൻ, പാവം പാവം രാജകുമാരനിലെ കോളേജ് അധ്യാപകൻ, വടക്ക് നോക്കിയ യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പിലെ അപ്പക്കാള, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ തുടങ്ങി നിരവധി വേഷങ്ങളിൽ ശ്രദ്ധേയനായിരുന്നു ശ്രീനിവാസൻ. 1995 മഴയെത്തും മുംബൈ, 1991 സന്ദേശം എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ശ്രീനിവാസൻ നേടിയത്.
10: ഒരു ഗോകുലകൃഷ്ണൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ഉദ്ദേശം? അന്ന് ചായ കുടിക്കാൻ കയറിയപ്പോ മാനേജർ അഡ്വാൻസ് കൊടുത്തതായി ഞാൻ പറഞ്ഞല്ലേ.
11: അതിന്
10: അല്ല, ആ കൃഷ്ണനോട് നിങ്ങൾ അക്കാര്യം പറഞ്ഞില്ലേ?
11: പറഞ്ഞിട്ടില്ലെങ്കിൽ
10: എന്തുകൊണ്ട് പറഞ്ഞില്ല?
11: ഈ ഒച്ച കുറച്ച് കുറക്കാൻ പറ്റുമോ?
10: ഏതൊച്ച?
11: ഈ സംസാരത്തിന്റെ ഒച്ച. വീട്ടിൽ കൂലിക്കാർ കുറേണ്ടായിരിക്കില്ലേ, അവരോട് സംസാരിച്ച ശീലായിരിക്കും. എന്റെ പേര് ഗഫൂർ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം.
10: ഈ ഗോകുലകൃഷ്ണൻ മാഷ് ഇവിടെ ഉണ്ടോ?
11: ഈ ഗോകുലകൃഷ്ണൻ മാഷ് ഇവിടെ ഇല്ല, വേറൊരു മാഷ തരട്ടെ. കുഞ്ഞിക്കണ്ണൻ മാഷ് മതിയോ?
10: അങ്ങനെ ഏതെങ്കിലും ഒരു മാഷ കിട്ടിട്ട് എനിക്കെന്ത് കാര്യം?
12: ഏതെങ്കിലും ഒരു മാഷല്ല, നിങ്ങൾ ചേരാ ഉദ്ദേശിക്കുന്ന സ്കൂളിലെ മാഷ.
10: നമസ്കാരം, ഞാൻ ശങ്കരനാരായണ മാഷ്. 100,000 ഞാൻ കൊടുത്തു, വീട്ടിൽ വഴക്കുണ്ടാക്കി, സ്വത്ത് ഭാഗം വെച്ചു, അത് കിട്ടിയ വിലക്ക് വിൽക്കാൻ ഏർപ്പാടാക്കി.
12: ഈ കൊടുത്ത 100,000 നിങ്ങൾക്ക് മാനേജറുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. സ്വത്ത് വെച്ച് കിട്ടുന്ന കാശും ഈ 100,000 ബാങ്കിലിട്ടിട്ട് ഇനിയുള്ള കാലം നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ. ഈ സീറ്റ് കിട്ടാൻ വലിയ പാടാ.
10: അത് നിങ്ങളാണോ തീരുമാനിക്കാൻ? ഞാൻ മാനേജറോട് ഓർക്കണോ? ഞാൻ ആത്മഹത്യ.
11: അപ്പൊ പിന്നെ എന്തിനാ ജോലി?
12: മാഷേ, നിങ്ങൾക്ക് ജോലിയും കിട്ടില്ല, കൊടുത്ത 100,000 കിട്ടില്ല. പിന്നെ ഈ മാനേജർ എന്ന് പറയുന്ന മാനേജർ ഉണ്ടല്ലോ, അയാളല്ല യഥാർത്ഥ മാനേജർ, അയാളുടെ മകളാ മാനേജർ.
10: അയ്യോ,
12: എന്തേ?
10: അല്ല, എന്നെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആ കുട്ടിയാണോ?
12: ഗോകുലകൃഷ്ണൻ അപ്പോയിന്റ് ചെയ്യുന്നത് ആ കുട്ടിയായിരിക്കും.
10: ആകെ പ്രശ്നമായല്ലോ.
11: എന്തേ?
10: ആ കുട്ടി കുളി കഴിഞ്ഞ് അർദ്ധനഗ്നയായി വന്നപ്പോ ഞാൻ അബദ്ധത്തിൽ മുറി കയറി, കുട്ടി പേടിച്ച് നിലവിളിച്ചു, ഞാൻ ഇറങ്ങി ഓടി.
11: എന്നാ പിന്നെ നേരെ ചെന്നാ മതി, ഉടനെ സ്കൂൾ ചേർക്കും.
1: സിനിമയ്ക്കകത്തും പുറത്തും തന്റേതായ വ്യക്തിത്വം തുറന്നുകാട്ടാൻ മടി കാണിക്കാത്ത വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന്റെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരധ്യായത്തിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ശ്രദ്ധിക്കൂ, സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്. 4 o'clock.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസ്റ്റ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പോപ്കോൺ, ദി കംപ്ലീറ്റ് ഫിലിമി ഷോ.
6: സിനിമാ ലോകത്തെ പുതിയ വാർത്തകളൊക്കെ അറിയണ്ടേ? അതൊക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പോപ്കോൺ വിത്ത് മീ ആർ ജെ അപർണ. സിനിമാ ലോകത്തെ ചൂടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ലാലേട്ടൻ ചിത്രത്തെ കുറിച്ചാണ്. റീസെന്റ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വാർത്തകൾ കേൾക്കുന്നതും ലാലേട്ടൻ തരുൺ മൂർത്തി കോംബോ വീണ്ടും ഒന്നിക്കുന്ന ആ ഒരു മൂവിയെ കുറിച്ചായിരിക്കല്ലേ. അതിനെക്കുറിച്ച് തന്നെയാണ് എനിക്കിനി പറയാനുള്ളത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം അതിമനോഹരത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പൊ റിലീസായിട്ടുണ്ട് കേട്ടോ. മോഹൻലാലും മീര ജാസ്മിനും ഒന്നിച്ചുള്ള പോസ്റ്ററാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത ദാ ഈ ഒരു ചിത്രത്തിനുണ്ട്. December 24 ചിത്രം പുറത്തിറങ്ങും എന്നാണ് നമുക്ക് ഇപ്പൊ ലഭിക്കുന്ന ഒരു സൂചന. ലവ് ലെജൻഡ് എന്ന സാധാരണക്കാരനായ ഒരു പോലീസുകാരന്റെ വേഷത്തിലാണ് കേട്ടോ ചിത്രത്തില് നമ്മുടെ ലാലേട്ടൻ എത്തുന്നത്. അപ്പോ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രത്യേക തരം സംഭവങ്ങൾ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടരുമെന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം തരുൺ മൂർത്തി മോഹൻലാൽ കോംബോ ഒന്നിക്കുന്നു എന്നതാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു ആകർഷണം. 120 ദിവസത്തോളം എടുത്താണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഏകദേശം പകുതിയോളം കംപ്ലീറ്റ് ആയി എന്നതാണ് നമുക്ക് ഇപ്പൊ ലഭിക്കുന്ന വിവരം. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി വൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730339975730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാല നര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി.
1: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരു ഹിറ്റ് കോംബോയിനെ കുറിച്ചാണ് കേട്ടോ. മലയാള സിനിമയിലെ ശക്തമായ ആക്ഷൻ ഡ്രാമ ചിത്രങ്ങൾക്ക് പുതിയ ഭാഷയും ഊർജവും നൽകിയ കൂട്ടുകെട്ടാണ് തിരക്കഥാകൃത്ത് എ കെ സാജനും സംവിധായകൻ ഷാജി കൈലാസും. ഇരുവരും ചേർന്നപ്പോൾ രൂപപ്പെട്ടത് വെറും വിനോദ ചിത്രങ്ങൾ മാത്രമല്ലായിരുന്നു, ശക്തമായ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവും തീവ്രമായ മാനുഷിക ബന്ധങ്ങളും ചേർത്തുവെച്ച ത്രില്ലർ അനുഭവങ്ങളായിരുന്നു. അപ്പൊ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നാ നമുക്ക് ഒരു പുതിയ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ചിത്രം ഏതാണ് എന്നല്ലേ, നമ്മുടെ ജോർജു ജോർജ് നായകനായി എത്തുന്ന പുതിയ മൂവിയെ കുറിച്ചാണ് കേട്ടോ. വരവ് എന്നാണ് മൂവിയുടെ പേര്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് എ കെ സാജനാണ്. ജോർജു ജോർജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രതികാരവും അതിജീവനവും ഒക്കെയാണ് പറയുന്നത്. അപ്പോ ഈ ഒരു മൂവി വമ്പൻ ഹിറ്റാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: Popcorn, The Complete Filmy Show.
1: സിനിമാ ലോകത്തെ വാർത്തകൾ വിശേഷങ്ങൾ ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേൾക്കുന്നത് പോപ്കോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപ്പൊ കുടുംബ പ്രേക്ഷകർക്ക് മറ്റൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുടുംബ പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററിൽ ആഘോഷമാക്കാനായിട്ടൊരു ബിജു മേനോൻ ചിത്രം ദാ വരികയാണ്. പ്രമുഖ നിർമ്മാതാവായ ലിസ്റ്റൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസും ആണ് ദാ ഈ ഒരു പുതിയ മൂവി നമുക്ക് സമ്മാനിക്കുന്നത്. കൗതുകമുണർത്തുന്ന ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾക്ക് പിന്നാലെ റിലീസായ അവരാജൻ ആൻഡ് സൺസിന്റെ ടീസർ ബിജു മേനോന്റെയും മറ്റു താരങ്ങളെയും ശ്രദ്ധേയനാക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു ടീസറാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കാണേണ്ടതാണ് കേട്ടോ. നവാഗതനായ തമ്പിയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. അവരാജനും മക്കളും അവരുടെ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഇഴചേർന്ന നർമ്മത്തിൽ ചാലിച്ച രസകരമായിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയാണ് ദാ ഈ ഒരു മൂവി നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പൊ കുടുംബ പ്രേക്ഷകർക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാനും അതുപോലെ തന്നെ ഒരു വെക്കേഷൻ വന്നാൽ നമുക്ക് ഒരുമിച്ച് തിയേറ്ററിൽ പോയി മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും കേട്ടോ ഇത്. അപ്പൊ എന്തായാലും കുടുംബ പ്രേക്ഷകർ ഫാമിലിയൊക്കെ ഒന്നിക്കുമ്പോൾ ഒരു മൂവി കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയും വമ്പൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് പോവാണ് കേട്ടോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. പോപ്കോൺ ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
1: അൽത്താഫ് സലീം അന്യഗ്രഹ ജീവിയായി എത്തുന്ന പ്ലൂട്ടോ എന്ന മൂവിയെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചത് ഓർക്കുന്നില്ലേ? എന്നാൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് പോപ്കോൺ ആണ്. സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് കേൾക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അൽത്താഫ് സലീം അന്യഗ്രഹ ജീവിയായി എത്തുന്ന പ്ലൂട്ടോ എന്ന സിനിമയുടെ റിലീസ് തീയതി ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 30-നാണ് കേട്ടോ ഈ ഒരു മൂവി റിലീസിനെത്തുന്നത്. ഓർക്കിഡ് ഫിലിം ഇന്റർനാഷണലിന്റെ ബാനറിൽ രജു കുമാർ, രശ്മി രജു എന്നിവർ ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിക്കുന്നത്. വ്യത്യസ്തമായ പ്രമേയവും അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധേയമാകുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രശേഖറാണ് കേട്ടോ. നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു തേം, അതും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആ ഒരു ലുക്ക് തന്നെ മാറുകയാണല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് ചിരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ദാ നിങ്ങൾക്ക് പറ്റിയൊരു മൂവിയാണിത്. അപ്പോ 30 ജൂലൈ ദാ റിലീസാകാൻ പോകുന്ന പ്ലൂട്ടോ എന്ന മൂവിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു പാട്ട് കേൾക്കുകയാണ് കേട്ടോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: आज तक क्षमा पे परवाना मरता था, लेकिन आज परवाने पे ये क्षमा मरने को तैयार है.

0: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
0: The complete filmy show.
2: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പോപ്കോണിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഒരു ലാലേട്ടൻ ചിത്രത്തെ കുറിച്ചിട്ടായിരുന്നു. ഇന്ന് ദാ ഇവിടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുമ്പോഴും എനിക്ക് പറയാനുള്ളത് മറ്റൊരു ലാലേട്ടൻ മൂവിയെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കോംബോയാണ് ലാലേട്ടന്റെയും അതുപോലെ തന്നെ ദിലീഷ് പോത്തന്റെയും. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നം കാണാറുണ്ട് ഇവര് രണ്ടുപേരും ഒന്നിച്ചാൽ എന്തായിരിക്കും എന്നല്ലേ. എന്നാൽ ആ ഒരു സ്വപ്നം ദാ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ദിലീഷ് പോത്തനും ലാലേട്ടനും ഒന്നിക്കുന്ന പുതിയ ചിത്രം ദാ അനൗൺസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് ദിലീഷ് പോത്തനാണ് കേട്ടോ ചിത്രം സംവിധാനം ചെയ്യുന്നത്. നെടുങ്കണ്ടം മിറാക്കിൾ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോയും ടൈറ്റിൽ പോസ്റ്ററും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടോ. അടിപൊളിയാണ്. ശ്യാം പുഷ്കരൻ അതുപോലെ തന്നെ പോൾസൺ സക്രിയ എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ചിത്രത്തിന്റെ രചന. ജോൺ മേരി ക്രിയേറ്റീവിന്റെ ബാനറിൽ അച്ചു ബേബി ജോൺ നിർമ്മിക്കുന്ന സിനിമയുടെ സംഗീതം സുശിൻ ശ്യാം ആണ് കൈകാര്യം ചെയ്യുന്നത്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഷൈജു ഖാലിദാണ് കേട്ടോ. ഒരു മികച്ച ക്രൂ തന്നെയാണ് ഈ ഒരു മൂവിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഈ ഒരു മൂവി വമ്പൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോപ്കോണിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം സിനിമാ ലോകത്തെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

1924 പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: Silver Screen. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ, കൂടെയുള്ളത് ദീപ. ധാരാളം സാധ്യതകളുള്ള ജോണറാണ് ഫീൽ ഗുഡ് എന്ന് പറയുന്നത്. ഒരു തിരക്കഥാകൃത്തിനെയോ സംവിധായകനെയോ സംബന്ധിച്ച് അല്പം വെല്ലുവിളി ഉയർത്തുന്നതുമാണ് ഈ ഒരു വിഭാഗം, അല്ലേ? ആ വെല്ലുവിളിയെ സമർത്ഥമായി മറികടക്കുന്നതാണ് വർഷ വാസുദേവ് എന്ന നവാഗത സംവിധായിക ഒരുക്കിയ ചിന്ന ചിന്ന ആസൈ എന്ന ഫിലിം. അപ്പൊ ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ഏത് ഫിലിമിന്റെ റിവ്യൂ ആണ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചിന്ന ചിന്ന ആസൈ, ഇന്ദ്രൻസും മധുബാലയും പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്ന സിനിമ. മലയാള സിനിമാ പ്രേക്ഷകർക്ക് കണ്ടുപരിചയമുള്ള ആശയമാണെങ്കിലും സംവിധാന മികവ് കൊണ്ടും താരപ്രകടനങ്ങൾ കൊണ്ടും കഥാന്ത്യത്തിൽ ഉള്ളു നിറയ്ക്കുന്ന അനുഭവമാവുകയാണ് ചിന്ന ചിന്ന ആസൈ. അഭിജിത് ബാബുജിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.
1: അവളിൻ മനതിൽ എത്തനൈ കഥകൾ ഉളാവിനാലും വെളിയിൽ ലോകം തുടർന്നേ പോയിക്കൊണ്ടിരുന്നത്.
2: ഈ തമിഴ്നാടും വാരണാസിയും തമ്മിൽ ഒരു പെരിയ കണക്ഷൻ ഇരിക്കും. തമിഴാ നീക്ക?
1: മലയാളിയാണോ?
3: പക്കത്തില് ഒരു കോയിലുണ്ട്.
2: വാരണാസിയിൽ ഒരു ടീമിന്റെ കൂടെ വന്നിട്ട് മിസ്സായ ഒരു സ്ത്രീയാ.
3: ഉണ്ണില്ലേ അവങ്ക എന്നെ തേടിട്ട് ഇരിപ്പാങ്ളാ.
4: நான் மறுபடியும் சொல்றேங்க, அவங்களுக்கு ஏதாவது ஆச்சுன்னா நான் பொறுப்பு கிடையாது, நீங்க தான் பாக்கணும்.
1: சாதாரணமா இப்படி வந்து இங்க மாட்டுறவங்க திரும்ப போக மாட்டாங்க, இங்கே செத்து தொலைஞ்சிடுவாங்க.
3: எனக்குள்ள ஒரு குட்டி லீலா இருக்கா, அவகிட்ட நான் அடிக்கடி பேசுவேன்.
5: எனக்கு பாக்கணும் போல இருக்கு, முடியுமா?
3: நான் உங்களை நம்பலாமா?
1: ஸ்ட்ரைட்டா சொல்லல, சுத்தி வர்றது நம்மளுக்கு செட் ஆகாது.

0: எனக்கு நீங்க சாரின்னு சொல்லுங்க.
1: ஓ
0: சாரின்னு சொல்லுங்க.
1: சாரி
0: போலாமா?
1: ஆ போலாம்.
2: சின்ன சின்ன ஆசை என்ன ஃபிலிமின் பச்சாத்தலம் എന്ന് പറയുന്നത് വാരാണസിയാണ്. വാരാണസി അല്ലാതെ മറ്റൊരിടവും ഫിലിമിലില്ല എന്നും പറയാം. കോഴിക്കോട്ടുകാരൻ റിട്ടയർഡ് യു പി സ്കൂൾ അധ്യാപകൻ മാധവൻ മാഷും തമിഴ്നാട്ടിൽ നിന്ന് വാരാണസി കാണാനെത്തുന്ന ലീലയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, തികച്ചും അപരിചിതരായ, ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടം പിന്നിട്ട രണ്ടുപേർ കണ്ടുമുട്ടുന്നതിനായി വാരാണസി ഇടയാകുന്നു. മാധവൻ മാഷും ലീലയും എങ്ങനെ പരിചിതരാകുന്നുവെന്നും ആ പരിചയം കൂടുതൽ വിശാലമായ അർത്ഥത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. വാരാണസി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക ഭക്തിയുടേതായ മുഖമായിരിക്കുമല്ലേ. എന്നാൽ ശാന്തതയുടെയും സമാധാനത്തിന്റെയും സൗഹൃദങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും മുഖം കൂടി വാരാണസിക്കുണ്ടെന്ന് ചിത്രം കാട്ടിത്തരുന്നു.
0: ഒരു നിമിഷം

സിൽവർ സ്ക്രീനിൽ ചിന്ന ചിന്ന അസെ എന്ന മൂവിയുടെ റിവ്യൂയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒറ്റപ്പെടുന്നവരിലേക്കാണ് ഈ ഒരു ഫിലിം കണ്ണുകൾ തിരിച്ചിരിക്കുന്നത്. അവർക്കെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ചിന്ന ചിന്ന അസൈകൾ ഉണ്ടെന്നും പല കഥാപാത്രങ്ങളിലൂടെ വർഷ വാസുദേവ് കാട്ടിത്തരുന്നുണ്ട്. മകളുണ്ടെങ്കിലും ഒരുതരം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് മാധവൻ മാഷ്. തഞ്ചാവൂരിൽ നിന്ന് വാരാണസിയിലെത്തിയ സംഘത്തിലെ ഒരാളായ ലീല ജീവിതകാലം മുഴുവനും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇരുവരും ഒറ്റപ്പെടലിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയുന്നത് പരസ്പരം പരിചയപ്പെടുമ്പോഴും തുറന്ന് സംസാരിക്കുമ്പോഴുമാണ്. സംഭാഷണങ്ങളിലൂടെയാണ് ശരിക്കും ഫിലിം മുന്നേറുന്നത്. കഥാപാത്രങ്ങളുടെ പശ്ചാത്തലവും മാനസികാവസ്ഥയും അതുപോലെ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും എല്ലാം സംഭാഷണങ്ങളായി തന്നെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതും. അതെല്ലാം മൂർച്ച കുറയാതെ എത്തിച്ചു എന്നിടത്താണ് നമ്മുടെ വർഷ വാസുദേവ് എന്ന സംവിധായിക വിജയിച്ചിരിക്കുന്നതും. ഗോവിന്ദ് വസന്തയുടെ സംഗീതവും ചിത്രത്തെ വൈകാരികമായ അനുഭവമാക്കുന്നുണ്ട്.

ചിന്ന ചിന്ന അസൈ എന്ന ഫിലിമിലെ അഭിനേതാക്കളിലേക്ക് വന്നാൽ മാധവൻ മാഷായി എത്തിയ ഇന്ദ്രൻസിൽ നിന്ന് തുടങ്ങാം. വാരാണസിയിലെ ഓരോ ഇഞ്ചും പരിചിതമായ കഥാപാത്രത്തെ ഇന്ദ്രൻസ് മനോഹരമാക്കി. സൗഹൃദവും പ്രണയവും വിരഹവും വേദനയും എല്ലാം നിറഞ്ഞ മാധവൻ മാഷ് ഇന്ദ്രൻസിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാണ്. സംസാരത്തിലും നടപ്പിലും എല്ലാം തനി കോഴിക്കോട്ടുകാരൻ യു പി സ്കൂൾ വാദ്യാരായി നിറഞ്ഞാടുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കത്തിരാകും പോലെ തന്നിലെ അഭിനേതാവിനെ ഓരോ സിനിമയിലും അദ്ദേഹം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതുപോലെ തന്നെ മൂർച്ച കൂട്ടി തിളക്കമേറുകയാണ് ചെയ്യുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അവതരിപ്പിച്ച മുഴുനീള നായികാ വേഷം മധുബാലയും ഭംഗിയാക്കി. നിരവധി ലെയറുകളുള്ള ഒരു കഥാപാത്രവും ഇത് തന്നെയാണ്. കൃത്യമായ ഹൃദയം തൊടുന്ന പശ്ചാത്തലവും ഈ കഥാപാത്രത്തിനുണ്ട്. ചിന്ന ചിന്ന ആസൈ എന്ന പേരിന് കാരണമായതും ലീല എന്ന കഥാപാത്രം തന്നെയാകാം. ഇടയ്ക്ക് വന്ന് നിമിഷ നേരം കൊണ്ട് കണ്ണു നനയിക്കുന്നുണ്ട് വിഷ്ണു അഗസ്ത്യയുടെ പേരില്ല കഥാപാത്രം. ജാഫർ സാദിഖിന്റെ ഷെട്ടിയും അപർണ ബാലമുരളിയുടെ ജാനകിയും മനസ്സിൽ തങ്ങി നിൽക്കും. കാളി വെങ്കട്, തമ്പി രാമയ്യ എന്നിവരാണ് മറ്റു വേഷങ്ങളിലുള്ളത്. ഈ വാരാണസിയിൽ വരുന്നവർ തിരിച്ചു പോകുമ്പോൾ തങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്തെങ്കിലും അവിടെ ഉപേക്ഷിക്കണമെന്നൊരു ചൊല്ല നിലവിലുണ്ടല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ തങ്ങൾക്കിടയിലെ അപരിചിതത്വത്തിന്റെ അതിർവരമ്പുകൾ മാഞ്ഞില്ലാതാവാൻ കാരണമായ വാരാണസിയിൽ പരസ്പരം ഉപേക്ഷിക്കുന്നുണ്ട് മാധവൻ മാഷും ലീലയും. വാരാണസിയെക്കുറിച്ച് പ്രചരിക്കുന്ന ആ ചൊല്ല തന്നെയാകാം മാധവൻ മാഷ് ഗംഗാതീരത്തെ ആ പടിക്കെട്ടുകളിൽ ഇരുന്ന് ഓർത്തിരിക്കുക. ഫീൽ ഗുഡ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സ് തണുപ്പിക്കുന്ന അനുഭവം തന്നെയാണ് ചിന്ന ചിന്ന ആസൈ എന്ന ഫിലിം. ബാക്കിയെല്ലാം ഇനി തിയേറ്ററിൽ പോയി ആസ്വദിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ചിന്ന ചിന്ന ആസൈ എന്ന മൂവിയെക്കുറിച്ച് കേട്ടല്ലോ. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കരിയർ കോമ്പസിൽ MBA കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുദീപ് ബി ചന്ദ്രമന.
1: എറണാകുളത്തെ പ്രശസ്തമായ ഒരു കമ്പനിയിലെ HR മാനേജർ പറഞ്ഞ ഒരു കഥ. കഴിഞ്ഞ ആഴ്ചയാണ് ഷർട്ട് ഇൻ ചെയ്ത് മുടി വൃത്തിയായി ചീകി ഒതുക്കി ഒരു സ്മാർട്ട് ലുക്കിൽ നിതിൻ ഇന്റർവ്യൂവിനെത്തിയത്. മുഖത്ത് നല്ല ആത്മവിശ്വാസവും ശരീരഭാഷയിൽ ഒരു പ്രത്യേക ചടുലതയും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ചോദിച്ചപ്പോൾ MBA ആണെന്ന് പറഞ്ഞു. പക്ഷേ കോഴ്സ് പൂർത്തിയായിട്ടില്ല. പഠനത്തോടൊപ്പം തന്നെ ജോലി കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് കക്ഷി. കണ്ട മാത്രയിൽ തന്നെ എനിക്ക് അവനെ അങ്ങോട്ട് ബോധിച്ചു. ഇന്റർവ്യൂ ആരംഭിച്ചു. വളരെ മനോഹരമായ ആമുഖത്തോടെ നല്ല ഒഴുക്കുള്ള ഭാഷയിൽ അവൻ സംസാരിച്ചു തുടങ്ങി. എന്നാൽ ഞങ്ങൾ മാനേജ്മെന്റ് വിഷയങ്ങളിലേക്ക് കടന്നപ്പോഴാണ് കഥ മാറിയത്. പൊതുവിജ്ഞാനവും സാമാന്യ ബുദ്ധിയും വെച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകി. എങ്കിൽ BCG മെട്രിക്സ്, ലെവിൻസ് മോഡൽ, പോർട്ടർ ഫോഴ്സ് തുടങ്ങിയ മാനേജ്മെന്റ് തിയറികളെ കുറിച്ച് ചോദിച്ചപ്പോ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ഭാവമായിരുന്നു അവന്. സംശയം തോന്നി കൂടുതൽ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് നിതിന്റെ അച്ഛന് ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. ചെറുപ്പം മുതലേ അവൻ അച്ഛനെ അതിൽ സഹായിക്കാറുണ്ട്. മാത്രമല്ല അവനിപ്പോ MBA പഠിക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വിദൂര വിദ്യാഭ്യാസം, ഓൺലൈൻ വഴിയാണ്. ഇനി മറ്റൊരു ഉദ്യോഗാർത്ഥിയെ പരിചയപ്പെടാം. പേര് രോഹിത്. അധികം ആരും കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു സാധാരണ കോളേജിൽ MBA അവസാന സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. ക്യാമ്പസ് സെലക്ഷൻ വഴി സെയിൽസിൽ ഒരു ജോലി ഇതിനകം ഒപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ നല്ലൊരു അവസരം തേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ ചോദ്യങ്ങൾ ഞങ്ങൾ രോഹിതിനോടും ആവർത്തിച്ചു. നിതിൻ ഉണ്ടായിരുന്ന അത്രയും ആത്മവിശ്വാസമോ സ്മാർട്ട്നെസ്സോ രോഹിതിൽ കണ്ടില്ല. എങ്കിലും മാനേജ്മെന്റ് തിയറികളൊക്കെ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ലെവിൻസ് മോഡൽ ഒരു ബിസിനസ്സിലെ യഥാർത്ഥ സാഹചര്യത്തിൽ എങ്ങനെ പ്രയോഗിക്കും എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ മനസ്സിലായില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഇങ്ങനെ നിതിന്മാരും രോഹിത്മാരും നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്. MBA എന്ന കോഴ്സ് അതിന്റെ ലക്ഷ്യം മാറിപ്പോകുന്നതും ഇവിടെയാണ്. ഇന്ത്യയിലെ കുടുംബ ബിസിനസ്സുകളെ ഫാമിലി ബിസിനസ് എന്ന് നമ്മൾ പറയും. ഫാമിലി ബിസിനസ്സുകളെ കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറഞ്ഞത് അവ വളരെ മികച്ചൊരു ബിസിനസ് മോഡൽ ആണെന്നാണ്. പ്രായോഗിക അറിവുകൾക്കൊപ്പം ശരിയായ യഥാർത്ഥ പ്രൊഫഷണൽ പരിശീലനം കൂടി ലഭിച്ചാൽ ലോകം കീഴടക്കാൻ ശേഷിയുള്ളവയാണ് ഇന്ത്യയിലെ കുടുംബ സംരംഭങ്ങൾ. ടാറ്റയും ബിർളയും റിലയൻസും എല്ലാം ഇതിന് മികച്ച ഉദാഹരണങ്ങളുമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ കരുത്ത് തിരിച്ചറിയാതെ പോകുന്നു. സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രൊഫഷണൽ കോഴ്സുകളുടെ പുറകെ മക്കളെ വിടാനാണ് പലർക്കും താല്പര്യം. ബിസിനസ്സുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നതും. തൽഫലമായി കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് പുതിയ തലമുറയിലെ പല യുവാക്കളും. നമ്മുടെ കഥയിൽ നിതിൻ അച്ഛന്റെ ബിസിനസ്സിൽ സഹായിച്ചിരുന്നതുകൊണ്ട് ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നും സ്വന്തം അനുഭവത്തിലൂടെ പഠിച്ചെടുത്തു. അത് അവന് നല്ല ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. എന്നാൽ വെറുമൊരു ഡിസ്റ്റൻസ് MBA കോഴ്സിന് ചേരുന്നതിന് പകരം അവൻ ഒരു നല്ല ബി സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ തന്റെ പ്രായോഗിക അറിവുകളെ മാനേജ്മെന്റ് തിയറികളുമായി ബന്ധിപ്പിക്കാനും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും അവന് സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലിന് ബിസിനസ്സിൽ വിജയം ഉറപ്പാണ്. ഇന്ന് ഭൂരിഭാഗം പേരും MBA കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് രോഹിതിന്റെ അവസ്ഥയിലാണ്. ഈ കോഴ്സ് എന്താണെന്നോ എന്തിനാണെന്നോ കൃത്യമായി മനസ്സിലാക്കാതെയാണ് പലരും 2 വർഷം തള്ളി നീക്കുന്നത്. പ്രോജക്റ്റും ഇന്റേൺഷിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും അവയെല്ലാം വെറും മാർക്ക് വാങ്ങാനുള്ള ചില ചടങ്ങുകൾ മാത്രമായി മാറുന്നു. MBA തിയറികൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നതിന് വ്യക്തമായ ഉത്തരങ്ങളോ സ്വന്തമായി ബിസിനസ് ചെയ്ത് നോക്കാനുള്ള വേദികളോ ചുറ്റുമുള്ള ബിസിനസ്സുകളുടെ പ്രവർത്തനം നേരിട്ട് കണ്ടറിയാനുള്ള അവസരങ്ങളോ ഭൂരിഭാഗം ബി സ്കൂളുകളും നൽകുന്നില്ല. ഇനി അഥവാ നൽകുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സ്ഥിരം സിലബസിന്റെ ഭാഗമായുള്ള ചട്ടക്കൂടിൽ ഒതുങ്ങുകയും വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ വികസനത്തിന് ഒട്ടും സഹായിക്കാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് MBA തിയറികൾ മാർക്ക് നേടാനുള്ള വെറും അച്ചടിച്ച പുസ്തകത്താളുകൾ മാത്രമായി മാറുന്നു. അതിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ രോഹിതിനെ പോലെ അവർക്ക് കൈമലർത്തേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിലെ പല ബിസിനസ്സുകാരും മക്കളെ യു കെയിലും കാനഡയിലും ഒക്കെ വിട്ട് എം ബി എ പഠിപ്പിക്കുന്നത് കാണാറുണ്ട്. അവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിലാണ് പലർക്കും അഡ്മിഷൻ കിട്ടുന്നതും. അതുകൊണ്ട് പണം നഷ്ടപ്പെടുമെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാറില്ല. മാത്രമല്ല, അവർ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ പോലും കഴിയാതെ വരും. വിദേശത്ത് അയക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ നാട്ടിൽ ഈ എം ബി എ പഠനത്തിന് ഒരു മാറ്റം അനിവാര്യമല്ലേ? ഇവിടുത്തെ എം ബി എ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടണമെങ്കിൽ ആദ്യം അതിന്റെ അധ്യാപന രീതി കാതലായ മാറ്റം വരണം. എല്ലാ ബെസ്റ്റോപ്പുകളിലും കിട്ടുന്ന ഒന്നായി എം ബി എ മാറരുത്. എഞ്ചിനീയറിംഗിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോഴ്സാണ്. ബിസിനസ് ചെയ്യാനും അതിൽ ഇടപെടാനും മാനേജ്മെന്റ് പാഠങ്ങളെ അതുമായി ബന്ധിപ്പിക്കാനുമുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം. അവരുടെ സോഫ്റ്റ് സ്കില്ലുകൾ മെച്ചപ്പെടുത്തി ജീവിതത്തെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ കോളേജുകൾക്ക് കഴിയണം. എം ബി എ കോളേജുകളിൽ അധ്യാപകരെ നിയമിക്കുമ്പോൾ അവർക്ക് കോർപ്പറേറ്റ് ലോകത്തോ ബിസിനസ് രംഗത്തോ ഉള്ള പ്രായോഗിക പരിചയമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കായി തങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന ബോധ്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കണം. ഇതൊന്നുമില്ലാതെ ഇന്നത്തെ 90% ബി സ്കൂളുകളും വെറും ആയുസ് കുറഞ്ഞ ഇയാമ്പാറ്റകളെ പോലെയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് സൃഷ്ടിക്കുന്നത്. സംരംഭകർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. കുടുംബ ബിസിനസ്, ഫാമിലി ബിസിനസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ മക്കൾക്ക് ചെറുപ്പം മുതലേ തങ്ങളുടെ ബിസിനസിനെ കുറിച്ച് അവബോധം നൽകാൻ ശ്രമിക്കുക. ഇത് വെറുമൊരു കച്ചവടമല്ല, മറിച്ച് വലിയൊരു ലക്ഷ്യത്തോടുകൂടിയുള്ള യാത്രയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർക്കതിൽ താല്പര്യം തോന്നും. ചെറിയ രീതിയിലെങ്കിലും ബിസിനസിന്റെ ഭാഗമാക്കാൻ സാധിച്ചാൽ അവർ പതിയെ അതിനെ സ്നേഹിച്ചു തുടങ്ങും. അതിനുശേഷം മികച്ച ഏതെങ്കിലും മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ചേർത്ത് അവരെ എം ബി എ പഠിപ്പിക്കുക. അവിടെ നിന്ന് തിയറികൾ കൂടി പഠിച്ചെടുക്കുമ്പോൾ പുതിയ കാലത്തെ ബിസിനസ് രീതികളിലൂടെ നമ്മുടെ സ്ഥാപനത്തെ വലിയൊരു തലത്തിലേക്ക് വളർത്താൻ അവർക്ക് കഴിയും. ഒപ്പം മാനേജ്മെന്റ് ട്രെയിനിങ്ങുകളും സെമിനാറുകളും വഴി അറിവുകൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നടത്തുന്ന ചെറിയൊരു കടയായിരിക്കാം നാളത്തെ ലോകോത്തര ബ്രാൻഡായി മാറുന്നത്.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ എം ബി എ കോഴ്സിനെ കുറിച്ചായിരുന്നു നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് എം ബി എ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുദീപ് ബി ചന്ദ്രമന. ഇന്നത്തെ കരിയർ കോമ്പസ് ഇവിടെ പൂർണ്ണമാകുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്പാസ് 90.4.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബിബി ജിറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും. ബിബി ജിറാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതു വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപ്പെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗതക്കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിബി ജയറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:20.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക് 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഇതാ ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ ഇനി അധികം കാത്തിരിക്കേണ്ട, അതാ സമയമായിട്ടുണ്ട്. സമയം 4 മണി കഴി 4 മണിയോ 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് കേട്ടോ. എനിക്ക് എന്നെ ഒന്ന് തിരിഞ്ഞു പോകാനാണ്. സാറില്ല, അപ്പം എന്തായാലും ഈ ഒരു ടൈമിൽ സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അങ്ങനെ തുടക്കം തന്നെ ഐശ്വര്യമായിട്ട് ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മെസ്സേജിലൂടെയാണ് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വാട്സപ്പിലാണോ മെസ്സേജ് അയക്കേണ്ടത്? മെസ്സേജ് അയക്കേണ്ട നമ്പർ അറിയില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. 9495730333 9495730333 ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിലേക്ക് ഇപ്പം ഏത് പാട്ടാണ് കേൾക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, പ്ലീസ് പ്ലേ ദ സോങ് വാ വാത്തി ഫ്രം ദ മൂവി വാത്തി, മിൻസി ബിജു വൈക്കം. അപ്പം എന്തെങ്കിലും മിൻസി ചേച്ചിയാണ് കേട്ടോ ഈ ഒരു സോങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ചേച്ചിയുടെ മെസ്സേജൊക്കെ ഒന്ന് വായിക്കുന്നത്. അപ്പം എന്തെങ്കിലും മിൻസി ചേച്ചി ആവശ്യപ്പെട്ട വാത്തി മൂവിയിലെ വാത്തി സോങ്ങിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പാട്ടുകളൊക്കെ അയക്കാനായിട്ട് മറക്കണ്ട, അയക്കേണ്ട നമ്പർ ഇതാണ്, 9495730333. അപ്പോ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. അങ്ങനെ നല്ലൊരു പാട്ടിലൂടെ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഏത് സോങ് ആണ് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ദാസേട്ടന്റെ സോങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അപ്പോ കുമരകത്തിന് വേണ്ടി അഗ്നിശരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ വിരുന്നു വന്നു എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഗംഗാധരൻ പയ്യന്നൂർ കണ്ണൂർ. അപ്പം എന്തായാലും ഗംഗാധരൻ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ദാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് കേട്ടോ അതായത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു ദാസേട്ടൻ പാടിയ സോങ്ങിലേക്കാണ് കേട്ടോ. ഹായ് മാക് ഫ്രോസ്റ്റ്, എൻ്റെ മോൻ അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് മോന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം. രാഗം എന്ന ചിത്രത്തിലെ ആ കയ്യിലോ ഈ കയ്യിലോ അമ്മാന പൂച്ചുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ വെച്ച് തരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോസഫ് എറണാകുളം. അപ്പം എന്തായാലും ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാ ഒരു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് കേട്ടോ, അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളോട് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടയത്തു നിന്നും അനിലയാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അനില ഒരു പാട്ട് ആവശ്യപ്പെടുന്നത്. കണ്ണമ്മ എന്ന സോങ് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും പാട്ട് നമ്മൾ അനിൽ ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് പോകുന്നത്. ഒപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയും തന്നിട്ടുണ്ട്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഒരു പാട്ട് റിക്വസ്റ്റ് അയച്ച് ചോദിച്ചു, വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ആ ഒരു ടൈം മുന്നോട്ട് പോകും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പാട്ടുകൾ ഞാൻ സീൻ ചെയ്ത് കുറച്ച് പേരുടെയൊക്കെ ഇങ്ങനെ സീൻ ചെയ്ത് തമ്പൊരു റിയാക്ഷനായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ റിയാക്ഷൻ തന്നവരുടെ പാട്ടൊക്കെ ഞാൻ ഓൾറെഡി പ്ലേ ചെയ്യും കേട്ടോ. ബാക്കി മെസ്സേജ്, അതായത് ഇതുവരെ തമ്പ് മെസ്സേജ് റിപ്ലൈ ആയിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അവരുടെ പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് ടൈം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരുടെയും പാട്ടുകൾ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്നതിലൂടെ ആ ഒരു എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് വിഷൻ കിട്ടില്ല. കാരണം ആ മെസ്സേജ് വീണ്ടും ഏറ്റവും ടോപ്പിലേക്ക് പോകും. നമ്മൾ താഴെ നിന്നാണ് മെസ്സേജ് നോക്കി നോക്കി വരുന്നത്. അതായത് ആദ്യം അയച്ച മെസ്സേജ് തൊട്ട് 7 മണിക്ക് കൃത്യം 7 മണിക്ക് വന്ന മെസ്സേജ് തൊട്ടാണ് ഞാൻ പാട്ടുകൾ പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി 7 മണി എന്ന ടൈം ഞാൻ ഇതുവരെ കവർ ചെയ്തിട്ടില്ല. ഇപ്പോഴും കൊടുക്കുന്നത് 7 മണിക്ക്, കൃത്യം 7 മണിക്ക് വന്ന പാട്ടുകളാണ്. അപ്പോൾ എന്തായാലും എന്താണ്, നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈം നമുക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല. ഈ മെസ്സേജ് ഓൾറെഡി താഴെ കിടന്നതാണല്ലോ, ഇത് ഓൾറെഡി ടോപ്പിലെത്തിയല്ലോ, അത് വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുക. നിങ്ങൾക്കൊരു ഉടനെ ഞാനത് പ്ലേ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു തമ്പ് റിയാക്ഷനായിട്ട് തന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അനിൽ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകാം. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ലൂസി ചേച്ചി ആണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, കടവന്ത്രയിൽ നിന്ന് ലൂസി ആന്റണി കടവന്ത്ര. നമസ്കാരം അപർണ, രാഗം താനം പല്ലവി എന്ന ചിത്രത്തിലെ കണ്ണുണ്ടെങ്കിലും എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇതാ വരുന്നു പാട്ട്. ആ ഒരു പാട്ട് മാത്രമല്ല മറ്റൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോവുകയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ലീപ ചേച്ചിയാണ്. ഗുഡ് ഈവനിങ് ഹായ് അപർണക്കുട്ടി, ലീപ പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലീപ ചേച്ചിക്ക് നല്ലൊരു ഗുഡ് ഈവനിങ് ഞാൻ ഇങ്ങോട്ട് തരുകയാണ്. അതുപോലെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. സന്തോഷം എന്നത് വെറും വാക്കല്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരാൾക്ക് നൽകുന്ന സമയവും അവർ നൽകുന്ന പരിഗണനയും സ്നേഹവും മനോഹരമാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് ഈവനിങ് ദീപക്കുട്ടി, അമൃത കാർത്തിക കുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഓക്കെ, എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ അനിത ചേച്ചിയാണ്. അനിത ചേച്ചി എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ഞാൻ അങ്ങ് കൊടുത്തേക്കാൻ ചേച്ചിയുടെ വകയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകാം. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മളൊരു ഹിന്ദി ഗാനത്തിലേക്കാണ് പോകുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീധരൻ ചേട്ടനാണ് അവണൂരിൽ നിന്ന്. അപ്പൊ എന്തായാലും ഹായ് മാക്ഫാസ്റ്റ്, സുഖമല്ലേ? ലതാ മങ്കേഷ്കർ പാടിയ മിൽനോ എന്ന് പറഞ്ഞിട്ടൊരു ഗാനാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകാം. താവരുന്ന പാട്ട് എല്ലാവർക്കും ശുഭരാത്രിയും ചേട്ടൻ തന്നിട്ടുണ്ട് കേട്ടോ. വേറൊരു പാട്ടും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറേ പാട്ടുകൾ ഇങ്ങനെ ചേട്ടൻ പാട്ടും മൂവിയും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിൽ ആദ്യം വന്ന പാട്ട് ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്. താഴത്തേക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആദ്യം ചോദിച്ച പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടായിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

അങ്ങനെ ശ്രീധരൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരികെ തിരികെയാണ്. ഇനി നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. WMCH ഗ്രൂപ്പിൽ നിന്നും കിട്ടിയ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ സിമിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. സിമിക്കും രാജേഷിനും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാ സ്നേഹ സൗഹൃദങ്ങളും, പിന്നെ ഫൗണ്ടർ റസീല സുധീർ, അഡ്മിൻസ് ബിന്ദ്യ ദിൽഷാന, ഞങ്ങൾ എല്ലാവരും കൂടി ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ഓർമ്മയിൽ ഒരു ശിശിരം ഈ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് അധികൃതയാണ് മലപ്പുറത്ത് നിന്നും. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. ഈ ഒരു പാട്ട് മാത്രമല്ല, മറ്റൊരു പാട്ടും കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജോഷി ചേട്ടനാണ് കേട്ടോ, ഫ്രം അങ്കമാലി. അപ്പൊ എന്തായാലും ജോഷി ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ രാഗിണി രാഗരൂപിണി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ ഈ ഒരു ഗാനം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ശീപശേഷിയുടെ മകൻ അപ്പൂസിന് ആശംസകളോടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോഷി ചേട്ടനാണ്. അപ്പൊ ഈ ഒരു പാട്ടും രണ്ട് പാട്ടുകൾ ഒരുമിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യം ജോഷി ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കുന്നു, അതിനുശേഷം നദീറത്തയുടെ പാട്ടിലേക്ക് നമ്മൾ പോകുന്നു കേട്ടോ. അപ്പൊ ദാ വരുന്നു രണ്ട് പാട്ടുകൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: திருவல்ல முத்து ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഗിരീഷ് ഏട്ടൻ ഇവിടെ ഒരു ശുഭരാത്രി തന്നിട്ടുണ്ട്. ഓക്കെ, ചേട്ടനും ഫാമിലിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ആര്, അയ്യോ പേര് കാണുന്നില്ല. ഓക്കെ, പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഓൾറെഡി എനിക്കൊരു പാട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ പാട്ട് ഇപ്പം എനിക്ക് കാണുന്നില്ല. ഞാൻ ഓൾറെഡി ആ മെസ്സേജൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ഓക്കെ, ആ യെസ്, കിട്ടി. മനോജേട്ടൻ ഫ്രം തെന്നിലാപുരം വേറൊരു മെസ്സേജ് വന്നപ്പോൾ അങ്ങോട്ട് മാറിപ്പോയതാണ്. അപ്പോൾ എന്തായാലും വർണ്ണവസന്ത മുരുങ്ങി മണിമലയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്ന. വേറൊരു പാട്ട് താഴെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ എടുത്തു വെച്ച മെസ്സേജ് അല്ലല്ലോ ഇതെന്ന് ഓർത്താൽ ഞാൻ പെട്ടെന്നൊന്നും പാനിക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ ഓക്കെ പറഞ്ഞിട്ടുള്ള പാട്ടാണ് ഞാൻ ഇനി പ്ലേ ചെയ്യാൻ പോണേ. വേറെ പാട്ട്, രണ്ടാമത് ആവശ്യപ്പെട്ട പാട്ട് എനിക്ക് തരാൻ സാധിക്കുന്നതല്ല. രണ്ടാമത് വേറൊരു പാട്ടിലേക്കും കൂടി നമ്മൾ പോകുന്നുണ്ട്. വേറൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് പാട്ടുകളാണ് കേട്ടോ ഇനി കേൾക്കാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ജീവൻ ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു പാട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ മനോജേട്ടൻ ആവശ്യപ്പെട്ട പാട്ടാണ്. അപ്പോൾ രണ്ട് പാട്ടും ഒരുമിച്ച് കേൾക്കാൻ പോവുകയാണ്. ഈ പാട്ടുകളോടുകൂടി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ഡാറ്റ പറയുകയാണ്. ഒരുപാട് പാട്ടുകൾ പെൻഡിങ് ഉണ്ട്, എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി മിക്കവരുടെയും പാട്ടുകൾ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. ഈ ഒരു പാട്ടോടുകൂടി ഞാൻ ഇവിടുത്തെ ടാറ്റ പറയുകയാണ് കേട്ടോ. അപ്പോൾ കേട്ടോണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് ക്യൂട്ടായി.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
2: ശുഭയാത്ര.
1: ഹലോ, നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. പത്തനംതിട്ട ജില്ലയിലെ കേരള വനവികസന കോർപ്പറേഷന്റെ ഒരു പരിസ്ഥിതി ടൂറിസം പദ്ധതിയാണ് ഗവി. നമുക്കറിയാം, ഒരുപാട് പേര് പോയിട്ടുണ്ട്, ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്, പോകാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പോൾ ഇന്ന് ഗവി എന്ന ടൂറിസം പദ്ധതിയെക്കുറിച്ചാണ് കേട്ടോ ശുഭയാത്രയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗവി ട്രക്കിംഗ്, വൈൽഡ് ലൈഫ് വാച്ചിംഗ്, ഔട്ട്ഡോർ ക്യാമ്പിംഗ്, രാത്രി സഫാരി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വരെയുള്ള ദൂരം 109 കിലോമീറ്റർ 428 മീറ്റർ ആണ്. യാത്രാസമയം 2 മണിക്കൂറും 5 മിനിറ്റും. വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ്, കുമളിയിൽ നിന്ന് തേക്കടിയിൽ നിന്നും 28 കിലോമീറ്റർ റാന്നി റിസോ വനത്തിനുള്ളിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. റാന്നി താലൂക്കിലെ സീതത്തോട് പഞ്ചായത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഗവി. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗം കൂടിയാണ് ഈ പ്രദേശം. വണ്ടിപ്പെരിയാറിൽ നിന്നും കാർ മുഖേന ഈ പാതയിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഫോറസ്റ്റ് ടെൻ ക്യാമ്പിംഗ് അവിടെ ലഭ്യമാണ്. ഗവിയിലേക്കുള്ള ഏറ്റവും ആസ്വാദികരമായ മാർഗം പത്തനംതിട്ടയിൽ നിന്നാണ് കേട്ടോ. വള്ളക്കടവിൽ പോവാൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും പ്രവേശന പാസുകൾ ലഭിക്കുന്നതുമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഗവി ഒരുക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വലിയ ടൂറിസം പദ്ധതി തന്നെയാണ് ഗവി അവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവി നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം കൂടിയായിരിക്കും. അപ്പോൾ ശുഭയാത്രയിൽ ഇന്ന് ഗവി എന്ന ആ ഒരു ടൂറിസം പദ്ധതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇന്ന് ശുഭയാത്രയിൽ നിന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ. വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസ് ഉള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
1: റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4 പ്രിയ ശ്രോതാക്കൾക്ക് ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 2006 ലോകകപ്പിലെ 104 മത്സരങ്ങളിൽ 88 എണ്ണം പൂർത്തിയായി. 16 ടീമുകൾ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. റൌണ്ട് ഓഫ് 32 നോക്കൌട്ട് ഘട്ടത്തിലെ പ്രധാന വിശേഷങ്ങൾ നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാം. മെക്സിക്കോയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മെക്സിക്കോയുടെ ഗോൾ കീപ്പർ ഗില്ലർമോ ഓച്ചയാണ്. 6 ലോകകപ്പ് കളിച്ച മെക്സിക്കോ ഗോൾ കീപ്പർ ഗില്ലർമോ ഓച്ച എന്ന 40-കാരൻ മികച്ച പ്രകടനത്തിലൂടെ കാണികളുടെ ഹീറോ ആയി മാറി. മെക്സിക്കോയിലെ ആസ്ടെക് സ്റ്റേഡിയത്തിൽ കാണികൾ മെമോ എന്ന ആർപ്പുവിളിയോടെയാണ് ഒച്ചയെ വരവേറ്റത്. 2018 ലോകകപ്പ് ഫുട്ബോൾ കളിച്ച ഈജിപ്തിന്റെ ഗോൾ കീപ്പർ എസ്സാം എൽ ഹാദരി 45 വയസ്സുകാരനായിരുന്നു. അദ്ദേഹമാണ് ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ കളിക്കാരൻ. റൌണ്ട് ഓഫ് 32 പ്രധാന വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. റൌണ്ട് ഓഫ് 32 ഘട്ടത്തിലെ ആദ്യ മത്സരം കാനഡയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി 2010 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക ഫ്രാൻസിനെ 1-2 പരാജയപ്പെടുത്തി. എങ്കിലും നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. മാത്രമല്ല, ഒരു ആതിഥേയ രാജ്യം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിക്കാതെ ടൂർണമെന്റിൽ നിന്നും പുറത്താവുന്നതും അന്ന് ആദ്യമായിട്ടായിരുന്നു. ഇത്തവണ സൗത്ത് ആഫ്രിക്ക നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നുവെങ്കിലും ആതിഥേയ രാജ്യമായ കാനഡയോട് ഏകപക്ഷീയമായ 1 പരാജയപ്പെട്ടു. പ്രതിരോധത്തിലും മധ്യനിരയിലും മികച്ച നിന്നത് കാനഡ ആയിരുന്നു. 2 അധിക സമയത്ത് കാനഡയുടെ സ്റ്റീഫൻ എസ്റ്റിക്വിയോ പെനാൽറ്റി ബോക്സിൽ നിന്നും നേടിയ നിർണായക ഗോളിലൂടെ കാനഡ ചരിത്രത്തിലാദ്യമായി വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. അത്യന്തം കാണികളെ ആവേശത്തിന്റെയും ആകാംക്ഷയുടെയും മുൻമുനയിൽ നിർത്തിയ മത്സരമായിരുന്നു ജപ്പാൻ ബ്രസീൽ പോരാട്ടം. മികച്ച ഗെയിം പ്ലാനോടുകൂടിയാണ് ജപ്പാൻ ശക്തരായ ബ്രസീലിനെ നേരിട്ടത്. 4 മധ്യനിര താരങ്ങളുടെ പിൻബലത്തോടെ പ്രതിരോധത്തിലും കൗണ്ടർ അറ്റാക്കിലും ജപ്പാൻ ആദ്യ പകുതിയിൽ സാംബ താളം തെറ്റിച്ചു. ബ്രസീൽ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്ത് 29th ബുദ്ധിപരമായ ഒരു കാർപ്പറ്റ് ഡ്രൈവിലൂടെ കൈഷോ സാനോ ബ്രസീലിന്റെ വല കുലുക്കി. ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാസിമറോ പന്തുമായി കുതിച്ചെത്തിയ കൈഷോ സാനോയെ ചലഞ്ച് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ആദ്യ പകുതിയിൽ തന്നെ ഗോൾ തിരിച്ചടിക്കാൻ ബ്രസീൽ ശ്രമിച്ചു. എങ്കിലും പ്രതിരോധ നിരയുടെ എണ്ണം കൂട്ടി പെനാൽറ്റി ബോക്സിൽ ഒട്ടും തന്നെ സ്പേസ് കൊടുക്കാതെ ജപ്പാൻ ബ്രസീൽ അറ്റാക്കിനെ പ്രതിരോധിച്ചു നിർത്തി. ജപ്പാൻ ഗോൾ കീപ്പർ സിയോൺ സുസുക്കി അവസരത്തിനൊത്തുയർന്ന മികച്ച രക്ഷപ്പെട്ടലുകൾ നടത്തി. 2 ബ്രസീൽ കളിയുടെ നിയന്ത്രണം കൈപ്പിടിയിലാക്കി. ഇടതുവിംഗിൽ വിനീഷ്യസ് ജൂനിയറിനെയും വലതുവിംഗിൽ റയാനെയും ഹൈ പ്രസിംഗ് ഡ്രിബ്ലിംഗുമായി ജപ്പാനെ തീർത്തും പ്രതിരോധത്തിലാക്കി. 51-53 ഗോൾ എന്ന് കരുതിയ 2 അറ്റംപ്റ്റുകൾ സുസുക്കി വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഗോൾ ഏരിയയുടെ ടോപ്പിൽ മാർക്ക് ചെയ്യപ്പെടാതെ ഇന്ന കാസിമറോയുടെ ഷാർപ് ഹെഡർ 56th ബ്രസീലിന് സമനില നേടിക്കൊടുത്തു. വിനീഷ്യസ് ജൂനിയറിന്റെ മനോഹരമായ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങി. മാത്യൂസ് കുൻഹയ്ക്ക് പകരം ഗബ്രിയൽ മാർട്ടിനെല്ലി അറ്റാക്കിംഗിലേക്ക് വന്നത് വിനീഷ്യസ് ജൂനിയറിന് പെനാൽറ്റി ബോക്സിൽ നടത്തിയ ചടുലമായ നീക്കങ്ങളും ജപ്പാന്റെ പ്രതിരോധ നിരയിൽ തലവേദന സൃഷ്ടിച്ചു. രണ്ടാം പകുതിയുടെ അധിക സമയം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർട്ടിനെല്ലിയുടെ ഇടംകാൽ ഷോട്ട് സുസുക്കിയെ കീഴ്പ്പെടുത്തി ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് ബർത്തുറപ്പിച്ചു. ജപ്പാൻ ഗോൾ കീപ്പർ സുസുക്കിയുടെ റിഫ്ലക്സും പൊസിഷനിങ്ങും എടുത്തു പറയത്തക്ക പ്രകടനമായിരുന്നു. US മാസച്യൂസെറ്റ് ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ 64,000 വരുന്ന കാണികളുടെയും ദശലക്ഷക്കണക്കിന് ടെലിവിഷൻ പ്രേക്ഷകരുടെയും പ്രതീക്ഷകൾ തകിടം മറിച്ച് പരാഗ്വേ ജർമ്മനിയെ മറികടന്ന് പ്രീക്വാർട്ടറിലേക്ക് കടന്നു. നിശ്ചിത സമയത്ത് 1-1 സമനില പാലിച്ച് ഷൂട്ടൌട്ടിൽ 4-3 അവർ വിജയം കണ്ടെത്തി. പരാഗ്വേ ഗോൾകീപ്പർ ഒർലാൻഡോ ഗില്ലന്റെ 2 മികച്ച രക്ഷപ്പെടുത്തലുകൾ ഷൂട്ടൌട്ട് സഡൻ ഡെത്തിലേക്ക് എത്തിച്ചു. സഡൻ ഡെത്ത് എന്നത് ഷൂട്ടൌട്ട് സമയത്ത് ടീമുകൾ തുല്യത പാലിച്ചാൽ ഇരു ടീമുകൾക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ നൽകും. തുല്യ അവസരങ്ങളിൽ ലീഡ് നേടുന്ന ടീം വിജയിക്കും. സഡൻ ഡെത്തിലൂടെ ജർമ്മനിയുടെ ജോനാഥാൻ ഥായയുടെ കിക്ക് ക്രോസ്ബാറിന് മുകളിലൂടെ പറന്നപ്പോൾ പരാഗ്വേയുടെ വിജയവഴി എളുപ്പമായി. റൌണ്ട് ഓഫ് 32 വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു 12 ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ സെമിഫൈനൽ കളിക്കുകയും 8 ഫൈനൽ കളിക്കുകയും 4 ജേതാക്കളാകുകയും ചെയ്ത ജർമ്മനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വേ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ഉടനീളം പരാഗ്വേ കാണിച്ച മാനസിക കരുത്ത്, അതായത് ഒരു മെന്റൽ കോൺഫിഡൻസ്, പെനാൽറ്റി ഷൂട്ടൌട്ട് സമയത്തും നിലനിർത്താൻ സാധിച്ചത് പരാഗ്വേയ്ക്ക് വിജയം കണ്ടെത്തുവാനേറെ സഹായിച്ചു. ടൂർണമെന്റിലെ മറ്റൊരു പ്രതീക്ഷയായിരുന്നു ടോട്ടൽ ഫുട്ബോളിന്റെ വക്താവായിരുന്ന യോഹാൻ ക്രൈഫ്, റൂട്ട് ഗള്ളിറ്റ്, മാർക്കോ വാൻ ബാസ്റ്റിൻ തുടങ്ങിയ പഴയകാല ലോകോത്തര താരങ്ങളുടെ സ്വന്തം നാടായ നെതർലൻഡ്സ്. ഡച്ച് പടയ്ക്ക് ഇത്തവണ ശക്തി പകർന്നത് ടീം ക്യാപ്റ്റൻ വാൻ ഡിജിക്, കോഡി കാപ്കോ, ഫ്രാങ്ക് ഡി ജോങ് തുടങ്ങിയ പ്രമുഖ താരങ്ങളായിരുന്നു. ടൂർണമെന്റിലെ കറുത്ത കുതിരകളിലൊന്നായ മൊറോക്കോ ഈ ലോകകപ്പിലെ ഒരു നിർണായക ശക്തിയാകുമെന്ന് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ മൊറോക്കോയുടെ കളി നേരിട്ട് കണ്ടപ്പോൾ ഞാൻ വിലയിരുത്തിയതാണ്. മൊറോക്കോ നിലവിലെ ഫോം നിലനിർത്തിയാൽ സെമിഫൈനൽ വരെ കളിക്കുവാനും സാധ്യതയുണ്ട്. മികച്ച ഫോം നിലനിർത്തുന്ന നോർവേ ഐവറി കോസ്റ്റിനെ, ഇപ്പോൾ കോട്ടാഡി ഐവറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, പരാജയപ്പെടുത്തി. അന്റോണിയോ ന്യൂസ് ആദ്യ പകുതിയിൽ നേടിയ ഗോൾ രണ്ടാം പകുതിയിൽ അമൽ ഡിയാലോ മടക്കി. മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്ന് കരുതിയപ്പോൾ നോർവേയുടെ ഗോൾ വേട്ടക്കാരനായ എർലിംഗ് ഹാലൻഡ് 86th വിജയഗോൾ സമ്മാനിച്ച് നോർവേയെ റൌണ്ട് ഓഫ് 16 എത്തിച്ചു. ഇഞ്ചുറി സമയത്തിന്റെ അവസാനം അമാദ് ഡിയാലോയുടെ 30 അകലെ നിന്നുള്ള ഫ്രീ കിക്ക് നോർവേ ഗോൾ കീപ്പർ ഓർജൻ നെയ്ലാൻഡ് പറന്ന് സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നു. ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ഫ്രാൻസ് വിജയിച്ചു. കിലിയൻ എംബപ്പെ 2 നേടി ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ തങ്ങളുടെ മത്സരം കടുത്തതാക്കി. മെസ്സിയുടെ 7 തൊട്ടുപിറകിൽ ആൾഗോളുകളുമായി എംബപ്പെയുണ്ട്. മത്സരത്തിലുടനീളം എംബപ്പയുടെ പ്രകടനവും സ്കോറിംഗും മികവും വളരെ ശ്രദ്ധേയമാണ്. 1970 ലോകകപ്പ് ഫൈനലിന്റെ വേദിയായ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ ആതിഥേയ രാജ്യത്തിലെ കാണികളുടെ പ്രോത്സാഹനത്തോടെ മെക്സിക്ക ഇക്വഡോറിനെ പരാജയപ്പെടുത്തി. അറ്റാക്കിംഗ് ഫുട്ബോളിലൂടെ കളിയുടെ നിയന്ത്രണം മെക്സിക്കോക്കായിരുന്നു. എങ്കിലും മത്സരത്തിൽ മെക്സിക്കോ 9 പോസ്റ്റിലേക്ക് നിറയൊഴിച്ചതിൽ 2 മാത്രമേ ലക്ഷ്യം കണ്ടുള്ളൂ. ഇക്വഡോറിന് 3 മാത്രമേ മെക്സിക്കോ ഗോളിയെ പരീക്ഷിക്കാൻ അവസരം ലഭിച്ചുള്ളൂ. ബോൾ പ്ലേയേക്കാൾ കൂടുതൽ കായിക ശക്തിയും മാൻ ടു മാൻ ടാക്ലിംഗും ഇക്വഡോർ ശ്രദ്ധിച്ചതുകൊണ്ടാവും മത്സരം പലപ്പോഴും പരുക്കനായി. എങ്കിലും സ്ലോവേനിയയിൽ നിന്നുള്ള UEFA റഫറി സ്ലാവോ വിൻസിക് മത്സരം നന്നായി നിയന്ത്രിച്ചു. ലോക ഫുട്ബോളിന് നിയമങ്ങൾ നൽകിയ ഇംഗ്ലണ്ട് അക്ഷരാർത്ഥത്തിൽ നവാഗതരായ കോങ്കോയോട് വിയർത്തുപോയി. പ്രതീക്ഷകൾ കൂടുതൽ മനസ്സിലുള്ളതുകൊണ്ടാകാം വലിയ സമ്മർദ്ദത്തിലാണ് ഇംഗ്ലണ്ട് കളി ആരംഭിച്ചത്. കോങ്കോ കളിക്കാർ അടുത്തടുത്ത് നിന്ന് കോംപാക്ട് ഡിഫൻസ് ആവിഷ്കരിച്ചപ്പോൾ ഇംഗ്ലണ്ടിന് മുന്നേറി ഗോൾ നേടുവാൻ കഴിഞ്ഞില്ല. 9 ജേഴ്സി അണിഞ്ഞ ഹാരി കെയ്നെ കോങ്കോ ഡിഫൻസ് വിദഗ്ധമായി മാർക്ക് ചെയ്തു. മത്സരത്തിന്റെ 7th ബ്രയാൻ സിപ്പൻഗ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഗോൾ നേടി. തുടർന്ന് ഇംഗ്ലണ്ടിന്റെ പ്രസിംഗ് കോങ്കോ ഗോൾ കീപ്പർ ലേണൽ എംബസിയും ഡിഫൻസും 75 വരെ പിടിച്ചു നിർത്തി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആർസനൽ ടീമിലെ കളിക്കാരനായ സാക്കയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇംഗ്ലണ്ടിനേറെ ഗുണം ചെയ്തു. 22nd എംബംബെ നടത്തിയ ഗോൾ ലൈൻ സേവ് കോങ്കോയ്ക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കൊടുത്തു. എങ്കിലും പരിചയസമ്പന്നനായ ഹാരി കെയ്ൻ 75-76 തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. ആദ്യമായി നോക്കൌട്ട് റൌണ്ട് വരെ എത്തിയ പ്രൌഢിയോടെ കോങ്കോ മത്സരത്തിൽ നിന്നും മടങ്ങി. ബെൽജിയം സെനഗലിനെ 3-2 പരാജയപ്പെടുത്തി. ആവറേജ് നിലവാരം പുലർത്തിയ മത്സരമായിരുന്നു ഇത്. വിജയിച്ചുവെങ്കിലും ബെൽജിയം ടീം ഏറെ മെച്ചപ്പെടുവാനുണ്ട്. ഓരോ മത്സരം കഴിയും തോറും മെച്ചപ്പെടുന്ന ടീമാണ് സ്പെയിൻ. 3-0 ഓസ്ട്രിയയെ തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. സ്പെയിനിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ മധ്യനിരയാണ്. പോർട്ടുഗൽ ക്രൊയേഷ്യ മത്സരവും കാണികൾക്കേറെ ആവേശം പകർന്നു. നമ്മുടെ നാട്ടിൽ ഏറെ പ്രിയപ്പെട്ടവനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, CR7 എന്ന ഓമനപ്പേരിൽ നമ്മൾ വിളിക്കുന്നത്. ലൂക്ക മോൺട്രിച്ചും CR7 തമ്മിൽ നേർക്കുനേർ ബലാബലം പരീക്ഷിച്ച മത്സരമായിട്ടാണ് ലോകം ഈ മത്സരത്തെ വിലയിരുത്തിയത്. ആക്രമണ പ്രത്യാക്രമണത്തിലൂടെ വളരെ ഉയർന്ന നിലവാരം പുലർത്തി കാണികൾക്ക് വിരുന്നൊരുക്കിയൊരു മത്സരമായിരുന്നു ഇത്. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ ഈ മത്സരത്തിന് കണ്ടെത്തിയ കാണികൾ എല്ലാവർക്കും അത് വളരെ ഒരു അനുഭവമായിട്ട് മാറി. ഇവാൻ പെറിസിക്കയിലൂടെ ക്രൊയേഷ്യ ലീഡ് നേടി കപ്പ് സാധ്യതയുള്ള പോർട്ടുഗലിനെ ഞെട്ടിച്ചു. 68 വരെ ഈ ലീഡ് അവർ നിലനിർത്തി. ക്രൊയേഷ്യയുടെ ഡിഫൻഡർ ജോസിഫ് സുട്ടാലോ പോർട്ടുഗലിന്റെ റിനാട്ടോ വെയ്ഗിനെ പെനാൽറ്റി ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി റൊണാൾഡോ മുതലാക്കി പോർട്ടുഗലിന് സമനില നേടി. ഇഞ്ചുറി സമയത്ത് റാമോസ് നേടിയ ഗോളിന് പോർട്ടുഗലിന് അവസാന 16 ബെർത്ത് ഉറപ്പിച്ചു. വീഡിയോ അസിസ്റ്റഡ് റഫറിംഗിൽ, അതായത് വാർ, പലതവണ പരിശോധിച്ച മത്സരമായിരുന്നു ഇത്. ക്രൂഷ്യൽ തീരുമാനങ്ങൾക്ക് വാർ എങ്ങനെ പ്രയോജനപ്പെടും എന്നത് ഈ മത്സരം ഒരു ഉദാഹരണമാണ്. ക്രൊയേഷ്യയുടെ ലാസ്റ്റ് മിനിറ്റ് ഗോൾ ഓഫ്സൈഡ് എന്ന് വിധി എഴുതിയതും വാറിലൂടെയാണ്. ഫിഫ ആസ്ഥാനത്തിന്റെ നാടായ സ്വിറ്റ്സർലൻഡ് അൾജീരിയ മത്സരവും നിലവാരം പുലർത്തി. അൾജീരിയ ലീഡ് നേടിയ ശേഷം സ്വിറ്റ്സർലൻഡ് 2 അടിച്ച് വിജയമുറപ്പിച്ചു. സ്വിറ്റ്സർലൻഡ് ഗോൾ കീപ്പറിന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരവും പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിധി നിർണയിച്ചത്. ഈജിപ്തിന്റെ മുഹമ്മദ് സലയുടെ മികച്ച പ്രകടനമായിരുന്നു. സലയുടെ നിലവാരത്തിലുള്ള സഹകളിക്കാരുടെ അഭാവം ഈജിപ്ത് പ്രകടനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. മുഴുവൻ സമയത്ത് ഇരു ടീമുകളും 1-1 സമനില പാലിച്ചു. ഷൂട്ടൌട്ടിൽ 4-2 ഓസ്ട്രേലിയ വിജയിച്ചു. അർജന്റീന കേപ്പ് വെർദ മത്സരത്തിൽ പ്രതീക്ഷിച്ചതുപോലെ അർജന്റീന വിജയിച്ചു. 4-0 സ്കോറിന് അർജന്റീന വിജയിച്ചു കയറിയപ്പോൾ ലോകകപ്പിന്റെ ഫുട്ബോളിന്റെ ഫൈനലിലേക്കുള്ള അവരുടെ വഴി ഒന്നുകൂടെ തെളിഞ്ഞു വന്നു. കൊളംബിയ ഖാനയെ 1-0 പരാജയപ്പെടുത്തി. കളിയിൽ മുന്നിട്ട് നിന്നത് കൊളംബിയ ആയിരുന്നു. കൊളംബിയയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് അറ്റാക്കിങ്ങിലും അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗിലും കയറിയിറങ്ങി കളിക്കുന്ന ഹിഗിറ്റയാണ്. 1990 ലോകകപ്പിലെ ഹിഗിറ്റയുടെ സ്കോർപ്പിയോൺ കിക്ക് ലോകപ്രസിദ്ധമാണ്. ഈ വേൾഡ് കപ്പിൽ ഒരു പ്രധാന കാര്യം നമുക്ക് കണ്ടുപഠിക്കുവാനായിട്ടുണ്ട്. അതായത് മത്സരശേഷം ജപ്പാൻ ഗ്രൗണ്ടിൽ നടത്തിയ അവരുടെ ആ അപ്രകടനം, എല്ലാവരുടെയും മുന്നിൽ തലകുലിഞ്ഞ് നിന്നുകൊണ്ട് തങ്ങളുടെ പരാജയം രാജ്യത്തിന്റെ പരാജയമാണെന്നുള്ള രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ നമസ്കരിക്കുന്ന ജപ്പാൻ ടീം, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിലും തങ്ങളുടെ കാണികൾ ഇരുന്ന സ്റ്റേഡിയത്തിലെ ഗാലറിയിലും കാണികളും ടീമുകൾ ഡ്രസ്സിംഗ് റൂമിലും അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് മുഴുവനും മാറ്റി ക്ലീൻ ആക്കിയിട്ട് മത്സരത്തിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ദൃശ്യം. തീർച്ചയായിട്ടും നമ്മുടെ വലിയ വേദികളിലും മത്സരങ്ങളിലും ഒക്കെ നമുക്ക് അനുകരിക്കാവുന്ന ഒരു പ്രവൃത്തിയാണിത്. അമേരിക്കയിലെ മറ്റ് സ്റ്റേഡിയങ്ങളിലും ഇതേ രീതികൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് അമേരിക്കയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിനും ഇത് നല്ലൊരു പാഠമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആതിഥേയ രാജ്യങ്ങളായ USA കാനഡയും മെക്സിക്കോയും ടീമുകൾ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശക്തരായ ടീമുകൾ ഉൾപ്പെടുന്ന പ്രീ ക്വാർട്ടറിൽ മത്സര വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.
0: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെയും പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്. നാട്ടുകാർക്ക് കൂട്ടായി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

പഴയ കാലത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു പിടി പാട്ടുകൾ കോർത്തിണക്കിയ നിശാഗന്ധിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണ. ഇന്ന് നമ്മൾ നിശാഗന്ധിയിൽ ആദ്യം കേൾക്കാൻ പോകുന്നത് വാഗപൂമരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. 1976 പുറത്തിറങ്ങിയ അനുഭവം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഐ വി ശശിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് രാമചന്ദ്രനും ബിജു തിരുമലയാണ് ഈ ഒരു ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് എ ടി ഉമ്മർ. ഷീല, അടൂർ ബാസിംഗ്, ശങ്കരാടി, ടി ആർ ഓമന എന്നിങ്ങനെ നീണ്ട താരനിരയായിരുന്നു ഈ ചിത്രത്തിൽ അണിനിരന്നിരുന്നത്. അനുഭവം എന്ന ചിത്രത്തിലെ വാഗപൂമരം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം നിശാഗന്ധിയിൽ ആദ്യം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ചിത്രകലാ കേന്ദ്രത്തിന്റെ ബാനറിൽ കെ എസ് ആർ മൂർത്തി നിർമ്മിച്ച ചിത്രമായിരുന്നു അഴകുള്ള സെലീന. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ കെ ജെ യേശുദാസാണ്. മുട്ടത്ത് വർക്കിയുടെ കഥയ്ക്ക് തിരക്കഥ തോപ്പിൽ വാസിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അഴകുള്ള സെലീന എന്ന ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് സെൻട്രൽ പിക്ചേഴ്സ് ആണ്. 1973 ഈ ചിത്രം നമ്മുടെ പ്രദർശനശാലകളിൽ എത്തുന്നത്. ദാ ഈ ചിത്രത്തിലെ താജ്മഹൽ നിർമ്മിച്ച രാജശില്പി എന്ന ഗാനമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ. കേൾക്കാം ഈ ഒരു ഗാനം നിശാഗന്ധിയിൽ അടുത്തതായി.

സുപ്രിയ പിക്ചേഴ്സിന്റെ ബാനറിൽ ഹരി പോത്തൻ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അശ്വമേധം. ദാ ഈ ചിത്രത്തിലെ കറുത്ത ചക്രവാള മതിലുകൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നിശാഗന്ധിയിൽ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. തോപ്പിൽ ഭാസിയായിരുന്നു അശ്വമേധം എന്ന ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചിരുന്നത്. വയലാറിന്റെ വരികൾക്ക് സംഗീതമൊരുക്കിയിരുന്നത് ജി ദേവരാജൻ മാഷായിരുന്നു. സത്യൻ, പ്രേം നസീർ, മധു, ഷീല തുടങ്ങി വലിയൊരു താരനിരയായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ദായി ചിത്രത്തിലെ കറുത്ത ചക്രവാള മതിലുകൾ എന്ന ഗാനം കേൾക്കാം അടുത്തതായി.

ആരാധന മൂവീസിന്റെ ബാനറിൽ കെ ശിവരാമൻ നിർമ്മിച്ച മലയാള ചിത്രമായിരുന്നു വിത്തുകൾ. ജിയോ പിക്ചേഴ്സ് വിതരണം ചെയ്ത ഈ ചിത്രം 1971 പ്രദർശനശാലകളിൽ എത്തുന്നത്. ദാ ഈ ചിത്രത്തിലെ പി ഭാസ്കരൻ വരികളെഴുതി പുകഴേന്തി സംഗീതം പകർന്ന ഗോപുരമുകളിൽ വാസന്തചന്ദ്രൻ എന്ന ഗാനം കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വി സാരഥി കഥ, തിരക്കഥ എന്നിവ നിർവഹിച്ച് ഇ ബി രാജ് സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു ഹലോ ഡാർലിംഗ്. ഈ ചിത്രത്തിന് വേണ്ടി അർജുനൻ മാഷ് ഈണം പകർന്ന്, വയലാർ വരികൾ എഴുതി, പി സുശീലാമ്മ പാടിയ ദ്വാരകേ എന്ന ഗാനമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നിശാഗന്ധിയിലൂടെ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ്ബ്ലാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

മലയാളികൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച നാടക സമിതിയായിരുന്നു KPAC. KPAC യുടെ ചക്കരപ്പന്തലിൽ എന്ന് തുടങ്ങുന്ന നാടകഗാനമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നിശാഗന്ധിയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു നാടകഗാനം കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും അറിയാതെ ആ ശർക്കര പന്തലിൽ എത്തി നിൽക്കുന്ന പോലെ തോന്നുമല്ലേ. കേൾക്കാം ഈ ഒരു ഗാനം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

1972 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗന്ധർവ ക്ഷേത്രം. പ്രേം നസീർ, ശാരദ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ദാ ഈ ചിത്രത്തിലെ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം അടുത്തതായി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാറാണ്. സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷും. ശബ്ദം കൊണ്ട് ഈ ഗാനത്തിന് ജീവൻ പകർന്നിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവനും. കേൾക്കാം ഈ ഒരു ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

1970 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പേൾ വ്യൂ. വയലാർ വരികളെഴുതി ജി ദേവരാജൻ മാഷ് ഈണം പകർന്ന ഈ ചിത്രത്തിലെ യവന സുന്ദരി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം അടുത്തതായി. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും ബി വസന്തയും ചേർന്നാണ്. ഈ ഗാനം തന്നെ കേൾക്കാം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

1970 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിഴലാട്ടം. ദാ ഈ ചിത്രത്തിലെ സ്വർഗപുത്രി നവരാത്രി എന്ന ഗാനമാണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാറാണ്. സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷ്. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ കെ ജി യേശുദാസ്. ദാ ഈ ഒരു ഗാനം തന്നെ കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും മലയാളികളുടെ ചുണ്ടിൽ ഇന്നും തത്തിക്കളിക്കുന്ന പാട്ട്. കദളിവാഴ കയ്യിലിരുന്ന് 1960 പുറത്തിറങ്ങിയ ഉമ്മ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടോ ഇത്. ഈ ഒരു ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരനാണ്, സംഗീതം പകർന്നിരിക്കുന്നത് MS ബാബുരാജു. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ജിക്കിയാണ്. ദാ ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായവും ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.